നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 7, കൊല്ലവർഷം 1202 ആണ്ട്, ചിങ്ങം 22,

0: மார்னிங் போஜோ.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ ഒരു ഞായറാഴ്ച കൂടി കടന്നു പോയിരിക്കുകയാണ്. ഇതാ വീണ്ടും ഒരു തിങ്കളാഴ്ച ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ തിരക്കുകളിലും കാര്യങ്ങളിലും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സും ആൻഡ് ഓൾസോ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളുമാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ദിവസത്തിൽ നമുക്ക് കേട്ടറിയുവാനുള്ളത്. അപ്പോൾ എന്തായാലും വൺസ് അഗൈൻ ഒരു വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി അമ്പിളി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം. മൂണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
9: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
11: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
12: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കയിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ജീവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
13: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: morning mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എന്തായാലും ഇന്ന് September 7 ആണ്. ഈ ഒരു ദിവസത്തിനല്ല ഇന്ന് സ്പെഷ്യാലിറ്റി, പക്ഷെ ഈ ഒരു മാസത്തിലെ ഈ ഒരു വീക്കിനാണ് സ്പെഷ്യാലിറ്റി. യെസ്, സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് നാഷണൽ ന്യൂട്രീഷൻ വീക്ക് അഥവാ ദേശീയ പോഷകാഹാര വാരമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ വലിയ ഡയറ്റും കാര്യങ്ങളും ഒന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഈ ഒരു തിരക്കുകൾക്കിടയിൽ ആരോഗ്യത്തിന്റെ കാര്യം നമ്മൾ ഒന്നും മറന്നു പോകാനൊന്നും പാടില്ല. ഈ ഒരു ദിവസത്തെ പറ്റി, നമ്മുടെ ഹെൽത്തിനെ പറ്റിയൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഈ ഒരു വീക്ക് നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ കുറച്ച് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉൾപ്പെടുത്താനൊന്നും ആരും മടിക്കരുത്. അതുപോലെ തന്നെ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും നമുക്കൊന്നും ശ്രദ്ധിക്കാം. സോ നല്ല ഫുഡ് ഐറ്റംസ് കഴിക്കാം, എപ്പോഴും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും ഇരിക്കാം. സോ എല്ലാവർക്കും മനോഹരമായിട്ടുള്ളൊരു ദേ ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിൽ ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന്, സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ താണ്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെയും ഗതിവേഗത്തോടെയും മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്രാൻസിന്റെ മണ്ണിൽ ഇന്ത്യൻ സൈനികരനുഷ്ഠിച്ച ത്യാഗങ്ങൾ ജീവസുറ്റ ചരിത്രമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ചുള്ള റൊമെയ്ൻ റോളണ്ടിന്റെ രചനകൾ ഇരു സമൂഹങ്ങളെയും കൂടുതൽ അടുപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈഫൽ ടവറിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി ഫ്രാൻസിൽ യോഗയ്ക്കുള്ള സ്വീകാര്യതയുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. കെട്ടിട ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. പ്രാഥമിക വിലയിരുത്തലിനു ശേഷമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
2: 11 लोगों को रेस्क्यू किया गया है. जो भी व्यक्ति इसके जिम्मेदार हैं, चाहे वो बिल्डिंग का मालिक है या अधिकारी है, क्योंकि बिल्डिंग पुरानी थी और इसमें कंस्ट्रक्शन का रेनोवेशन का काम चल रहा था. बेसमेंट में किसी प्रकार की खुदाई चल रही थी जिसके कारण से पिलर जो है वो हिला और वो पूरी बिल्डिंग ढह गई. दोषियों को छोड़ा नहीं जाएगा, ये निश्चित रूप में कह रही हूँ.
0: അതേസമയം സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 6. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. പരിക്കേറ്റവർക്ക് എല്ലാവിധ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 4 നിലകളിൽ കൂടുതലുള്ള എല്ലാ അനധികൃത നിർമ്മാണങ്ങളും ഉടനടി പൂട്ടിക്കുമെന്ന് ഡൽഹി മേയർ പറഞ്ഞു. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള 3 വർഷത്തെ കർമ്മ പദ്ധതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. രഹസ്യാന്വേഷണം ശക്തിപ്പെടുത്തൽ, പ്രവർത്തനാധിഷ്ഠിത നിയമ നടപടി, ലഹരിമരുന്നുകളുടെ നിയന്ത്രണം, ലഹരിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കൽ, കാര്യക്ഷമത വർധന, വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവയ്ക്കാണ് കർമ്മ പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. 100 അന്താരാഷ്ട്ര അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുക, ഒളിവിലുള്ള 100 കുറ്റവാളികളെ രാജ്യത്തെത്തിക്കുക, 100 അനധികൃത ലഹരി ലബോറട്ടറികൾ തകർക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന സന്ദർശനം ഈ മാസം 10 വരെ നീളും. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്റാങ്ങിലും നമ്പോളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് ഉടൻ പുതിയ നിയന്ത്രിത മേഖല പ്രഖ്യാപിക്കുമെന്നും അനുവാദമില്ലാതെ പ്രവേശിക്കുന്ന കപ്പലുകളെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ മേജർ ജനറൽ മൊഹസൈൻ റസായി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞതായും ഇറാനിലേക്ക് അവശ്യ സാധനങ്ങളുമായി 7 മുതൽ 8 വരെ കപ്പലുകൾ മാത്രമാണ് നിലവിൽ കടന്നുപോകുന്നതെന്നും ഇറാൻ അറിയിച്ചു. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കണക്കിലെടുക്കുമ്പോൾ ഒക്ടോബറിലെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് ഒപെക് പ്ലസ് രാജ്യങ്ങൾ അറിയിച്ചു. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന വെർച്വൽ യോഗത്തിലാണ് തീരുമാനം. സെപ്റ്റംബറിൽ പ്രതിദിന ഉൽപ്പാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പുറമെ ഔട്ട്റീച്ച് രാജ്യങ്ങളുടെയും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഡൽഹി പോലീസ് തലസ്ഥാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദമായി അവലോകനം ചെയ്തു. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ഇസ്രോ വ്യക്തമാക്കി. അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. ലബോറട്ടറികളിൽ വികസിപ്പിക്കുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വിപണിയിലെത്തിക്കുന്നതിന് ശാസ്ത്രരംഗം, സ്റ്റാർട്ടപ്പുകൾ, വ്യവസായം എന്നിവ തമ്മിൽ ശക്തമായ സഹകരണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കൊൽക്കത്തയിൽ 6-ാമത് റൈസ് കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
1: സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മണി മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ദില്ലിയിലെത്തി. യോഗത്തിനുശേഷം അദ്ദേഹം രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. KPCC അധ്യക്ഷ നിയമനം ഉൾപ്പെടെ സംസ്ഥാനത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ചയായേക്കും. അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് യോഗ്യത നേടി ഇന്ത്യ. ഇന്നലെ താഷ്കന്തിൽ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഏകപക്ഷീയമായ 3 ഗോൾ ജയത്തോടെയാണ് 20 വർഷത്തിനിടെ ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം മാർച്ച് 24 മുതൽ ഏപ്രിൽ 10 വരെ ചൈനയിലാണ് AFC അണ്ടർ 20 ഏഷ്യൻ കപ്പ് ടൂർണമെന്റ്. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ സെഞ്ചുറി മികവിൽ ഈസ്റ്റ് സോൺ 1-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 385 റൺസ് എന്ന നിലയിലാണ്. 111 റൺസോടെ ഇഷാൻ കിഷനും 63 റൺസുമായി കുമാർ കുഷാഗ്രയുമാണ് ക്രീസിൽ. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിമന്യു ഈശ്വരനും വൈഭവ് സൂര്യവംശിയും മികച്ച തുടക്കമാണ് ഈസ്റ്റ് സോണിന് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യ, നിർമ്മിതബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകോപന ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: ഓണത്തിന്റെ അതേ വില കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വില കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ചായിട്ടാണോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
10: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
11: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
11: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
10: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ഇതാ പുറത്തേക്ക് അത്യാവശ്യം നല്ല ചൂടൊക്കെയുള്ള ഒരു ടൈമാണ്. ഇന്നും നാളെയും ഈ കനത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സാധാരണ ഉള്ളതിനേക്കാൾ ഒരു 3-4 ഡിഗ്രിയോളം ചൂട് കൂടുതലാണ് ഈ ഒരു ടൈമിൽ. സോ ഇന്നലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള പുനലൂരിലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർക്കാർ

സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയഫം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90, Nadinoppum, Nattarkoppum. Studio clockil ippol samayam krithyam 8 mani kazhinju 1 minute aayirikkayanu. So, kayika premikalaya nammude vidyarthikalkkum rakshithakalkkum orupole aavesham nalkunna oru update aanu ini share cheyyanayittu pokunnathu. Nammude Kozhikode vechu nadakkunna ee varshathe samsthana school kayika mela athava nammude sondam school Olympics ഒക്ടോബർ 25 മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ കാര്യം ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികളുടെ കായിക മികവും പ്രതിഭയും മാറ്റുരയ്ക്കുന്ന ഈ വലിയ കായിക മാമാങ്കത്തിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അല്ലേ. സോ ഈ പ്രോഗ്രാംസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന മിടുക്കന്മാർക്കും മിടുക്കികൾക്കും കുറച്ച് നേരത്തെ തന്നെ എൻ്റെ പേരിലും മാസ്റ്റർ എഫ് എം 90 പേരിലും ഒരു ഓൾ ദ വെരി ബെസ്റ്റ് അറിയിക്കാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 മുതൽ 10 വരെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
6: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
7: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
8: എന്ത് പറ്റി?
7: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
9: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
6: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Mere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Cheta, ee onathinte veettil furniture o athu Malaysian trip o?
2: Ee paranjathu rendu orumichu aayalo.
1: Orumichu aayittano.
3: Nemus Furniture Ultimate Owner Fest, up to 60% off. Koodale free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aakarshakamaya giftukalum.
1: Appol ee onam Nemus Furniture-il thanne.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 19, Adinoppam, Nattarkoppam. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന 2 വർഷത്തെ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. സംസ്ഥാനത്തെ എല്ലാ സ്ഥാപനങ്ങളിലുമുള്ള 50% വരുന്ന സർക്കാർ സീറ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന ലിങ്ക് വഴി ഈ മാസം 18 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 1200 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഇത് 600 രൂപയാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കാൻ 18 വരെ സമയമുണ്ടെങ്കിലും അപേക്ഷാ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അവസാന തീയതിക്കായിട്ട് കാത്തു നിൽക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെബ്സൈറ്റിനെ ഒന്നും കൂടി പറയുകയാണ്, www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8:17 ആയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിൽ 8:30 മുതൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0974-291-0090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9562-464-90-0952-6699-0909. So keep on listening to Astria FM 90, Nadinuppam, Nattarkoppam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Onathinte adhe vilakuravil oru AC vaangano avasaram iniyumund. Oxygenil Onam Kalashakottu September 4 mudal 10 vare ACgal onathinte adhe vilakuravil oxygenil ninnu vaangam.
3: Oxygen, the digital expert.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈവറി.
7: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: നന്ദലക് ജി മാർട്ട്
7: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
9: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
10: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
7: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
8: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
11: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
12: മോർണിംഗ് മോജോ.
13: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 31 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474-291-9004-0974-219-1909-0. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9524-909-0952-6649-0. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. യെസ്, ഇന്ന് സെപ്റ്റംബർ 7 ആണ്. കേരളക്കരയുടെ സ്വന്തം മെഗാസ്റ്റാർ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഇന്ന് 75-ാം ജന്മദിനമാണല്ലേ. പ്രായം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് തന്റെ ലുക്ക് കൊണ്ടും അഭിനയം കൊണ്ടും ഓരോ വർഷവും തെളിയിക്കുന്ന മലയാളത്തിന്റെ ഈ നിത്യഹരിത നായകന് എന്റെയും ആശ്രയ FM 90 ആൻഡ് ഓൾസോ നമ്മുടെ ലിസണേഴ്സിന്റെയും പേരിൽ ഒരു നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ആൻഡ് ഓൾസോ ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് PV മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ FM. ബുദ്ധിമുട്ടുകളും കുറവുകളും കാര്യമാക്കാതെ ഒരാൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊരു സഹായമല്ല, സ്നേഹമാണ്. ഇന്നത്തെ ജന്മദിനാശംസകൾ നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്കും അതുപോലെ റേഡിയോ സുഹൃത്ത് കണ്ണൂർ ജ്യോതിലക്ഷ്മി മകൾ നീള മാനസയ്ക്കും ആകട്ടെ. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവനൂർ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ചേട്ടൻ പറഞ്ഞ കോട്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എത്ര സത്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ബുദ്ധിമുട്ടുകളും കുറവുകളും കാര്യമാക്കാതെ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു സഹായമല്ലടോ, അതൊരു സ്നേഹം തന്നെയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം മനസ്സിലാക്കി സ്നേഹിക്കുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ നമ്മുടെ മമ്മൂക്കയ്ക്കും റേഡിയോ സുഹൃത്തായിട്ടുള്ള കണ്ണൂർ ജ്യോതിലക്ഷ്മി മകൾ നീള മാനസയ്ക്കും എൻ്റെയും ആശ്രയ FM 90 PV മുഹമ്മദ് ചേട്ടൻ്റെയും പേരിൽ നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ള ആൻഡ് ഓൾസോ ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള കോട്ടും അയച്ചിട്ടുള്ള മുഹമ്മദ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രയ, ഞാൻ റാംജി. ഇന്ന് എൻ്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും അനുപ്രിയയുടെ അമ്മയായിട്ടുള്ള ജാനകിക്കും നല്ലൊരു വിഷസ് അറിയിക്കുകയാണ് എന്ന് പറഞ്ഞാണ് റാംജി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ റാംജി ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, അനുപ്രിയയ്ക്കും ജാനകി ചേച്ചിക്കും എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്, ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ ദിവസം എത്ര ചെറുതായാലും അതിൽ ഒരു വലിയ പ്രതീക്ഷ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയതിനെ കുറിച്ച് വിഷമിക്കാതെ വരാനിരിക്കുന്ന നല്ല നാളുകളെ വിശ്വസിച്ച് മുന്നോട്ട് പോകൂ. നമ്മുടെ മനസ്സിലെ പ്രതീക്ഷയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ, കാരണം നമ്മുടെ ലൈഫ് എത്ര, നമ്മുടെ ഒരു ദിവസം എത്ര ചെറുതാണെങ്കിലും അതിലുള്ള വലിയ പ്രതീക്ഷകൾ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. ഒരു പക്ഷെ ഇന്ന് നമ്മൾ എത്ര വിഷമിച്ചെന്ന് പറഞ്ഞാലും നാളെ ഒരു പക്ഷെ നമ്മളെ കാത്തിരിക്കുന്നത് അതിലെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള സുലൈ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും അതുപോലെ തന്നെ കോട്ട്സും ഒക്കെ അറിയിക്കാവുന്നതാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ തിരിച്ചിട്ടില്ല.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
6: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 49 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷൻ സെഗ്മെന്റ് ആണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ്. ഹോണസ്റ്റ് റിലേഷൻഷിപ്പ് ആർ ജസ്റ്റ് ലൈക്ക് വാട്ടർ, നോ കളർ, നോ ഷേപ്പ്, നോ പ്ലേസ്, നോ ടേസ്റ്റ്, ബട്ട് സ്റ്റിൽ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലൈഫ്. സുപ്രഭാതം എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാരണം സത്യമാണല്ലോ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. കാരണം സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഷേപ്പ് ഉണ്ടായിരിക്കില്ല. അവിടെ നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. കാരണം പക്ഷേ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഹായ് സുൽത്താന, ശുഭദിനം. ജീവിതത്തെ കുറിച്ച് ആര് പറഞ്ഞു തന്നാലും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ജീവിതം തന്നെ നേരിട്ട് പഠിപ്പിച്ചു തരുമ്പോഴേ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞത് എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമുക്ക് ആരൊക്കെ എന്തൊക്കെ അഡ്വൈസ് നമ്മുടെ അടുത്ത് വന്ന് ലൈഫിനെ പറ്റി പറഞ്ഞു തന്നാലും നമ്മളൊന്നും ഒരുപക്ഷെ അത് ബോധർ ചെയ്യണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ ബോധർ ചെയ്യുന്നു എന്ന് പ്രിറ്റൻഡ് ചെയ്ത് നിന്നേക്കാം. എങ്കിരുന്നാലും നമുക്ക് എക്സാക്ട് അതുപോലെ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അത്രയും ഡെപ്ത്തുള്ള കാര്യങ്ങൾ ഹാപ്പൺ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ പഠിക്കൂ എന്ന് പറയുന്ന പോലെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് പറഞ്ഞാണ് അയച്ചിരിക്കുന്നത്. സോ ഇതുപോലെ തന്നെ നിങ്ങൾക്കും അവസരമുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിശ്വസം അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന കോട്ട്സും ഒക്കെ അറിയിക്കാനായി. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291909. 0474291909. ആൻഡ് ഓൾസോ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന കോട്ട്സും ഒക്കെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9522649090. 9522649090.

6 6 4 9 0 9 0. So keep on listening to Asriya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

Time check. Studio clock ലിപ്പോൾ സമയം കൃത്യം 9 മണി. The time is 9 o'clock.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 19, Adinuppum, Nattarkoppum. Studio clock ball, samayam krithyam 9 mani kazhinju, 1 minute aayirikkana. Appo enikku endalum innathe Morning Mojo ile wishing segment idha ivide wind up cheyyunna time aayirikkana. Adinu munnayi korchu adhigam messages koodi namukku WhatsApp il ethiyittundu. Aadyam thanne ee message aayichirikkunnathu Thangamani chechi aanu. Chechi aayichirikkunnathu inganeyanu: Namaskaram Austria and Sultana, evarkkum sukhamalle, ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊപ്പം തന്നെ ഒരു പിക്ചർ മെസ്സേജ് കൂടി ചേച്ചി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒന്നും ഒന്നിനേക്കാൾ മനോഹരമല്ല, നമുക്ക് ഏതാണോ പ്രിയപ്പെട്ടത് അത് കൂടുതൽ ഭംഗിയായി തോന്നുന്നു എന്ന് മാത്രം. ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞത് എത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. കാരണം ഒന്നും ഒന്നിനേക്കാൾ മികച്ചതോ മെച്ചപ്പെട്ടതോ ഒന്നുമല്ല, നമ്മുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. നമുക്കൊരു കാര്യത്തിനോട് അത്രമേൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് അത്രമേൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ കൺമുന്നിൽ തോന്നും അല്ലേ. അപ്പോൾ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് നല്ല രീതിയിൽ പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടും വിഷസും ഒക്കെ അറിയിച്ചിട്ടുള്ള തങ്കമണി ചേച്ചിക്കും ചേച്ചിയുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കാൻ കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആഹാരവും സ്നേഹവും ഒരുപോലെയാണ്, ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടുമ്പോഴേ രണ്ടിനും സ്വാദുണ്ടാവും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. കാരണം നമ്മൾ ഫുഡ് നമുക്ക് എത്ര വിശപ്പില്ലാത്ത ടൈമിൽ എത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചെന്ന് പറഞ്ഞാലും നമുക്ക് അതിന് വലിയ ടേസ്റ്റ് ഫീൽ ചെയ്യണമെന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരുപാട് വിശന്ന് വലഞ്ഞിരിക്കുന്ന ടൈമിൽ നമ്മുടെ മുന്നിൽ ഒരു ചിക്കൻ ബിരിയാണി ഒക്കെ വെച്ചാൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ, അത്ര ടേസ്റ്റ് ആയിരിക്കും അതിനല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് പല ബന്ധങ്ങളും സ്നേഹവും ഒക്കെ. നമ്മൾ ആഗ്രഹിക്കുന്ന ടൈമിൽ നമുക്കത് കിട്ടുമ്പോൾ മാത്രമേ അതിന് അത്രമേൽ നമുക്ക് സ്നേഹിക്കുവാനും സാധിക്കുകയുള്ളൂ. അതിനൊപ്പം തന്നെ അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുള്ള മണികണ്ഠൻ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കൺമണിക്കുട്ടിയാണ് കേട്ടോ. കൺമണി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് ആശ്രയ, വേക്ക് അപ്പ് വിത്ത് എ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാണ് കൺമണിക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മളൊരു ദിവസം നല്ലൊരു പുഞ്ചിരിയിൽ തുടങ്ങുക, അതുപോലെ തന്നെ നമ്മുടെ ദിവസം മുഴുവനും നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഇങ്ങനെ ഒരു നല്ലൊരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുള്ള കൺമണിക്കുട്ടിക്കും കുട്ടീൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആശ്രയ എഫ് എം 90 എൻ്റെയും പേരിൽ നല്ലൊരു ദിവസം ആശംസിക്കാൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ വിഷിംഗ് സെഗ്മെന്റിലെ ലാസ്റ്റ് ആയിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത് രേണുക ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ എഫ് എം. ചിരിക്കുക എല്ലായ്പ്പോഴും, കരയുക ആരും കാണാതെ, സ്നേഹിക്കുക ഒന്നും ആഗ്രഹിക്കാതെ, ക്ഷമിക്കുക ജീവിതാവസാനത്തോളം, സ്നേഹപൂർവ്വം ശുഭദിനം എന്ന് പറഞ്ഞാണ് രേണുക ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞത് ഇത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. കാരണം നമുക്ക് എപ്പോഴും എന്തൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മളെ ലീഡ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് മനോഹരമായിട്ട് ചിരിക്കുവാൻ സാധിക്കുക അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ നമ്മളോട് എത്ര ക്രൂരത കാണിച്ച ആളുകളോടും ക്ഷമിക്കാൻ സാധിച്ചാൽ പോലും നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ. അപ്പം ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരുപാട് മെസ്സേജ് ചെയ്തിട്ടുള്ള രേണുക ചേച്ചിക്കും കൺമണിക്കുട്ടിക്കും മണികണ്ഠൻ ചേട്ടനും ആൻഡ് തങ്കമണി ചേച്ചിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് കിടലും പാട്ടുകളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. നീ அவ்வளவு அழகு, இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. நான் முந்தின

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം.
6: അതെ, റെഡി ആയില്ലേ?
7: എങ്ങോട്ടാ?
6: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
7: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു TV വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4 മുതൽ 10 വരെ TV ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
9: ഓക്സിജൻ.
6: ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, up to 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
4: ആ, എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
7: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
8: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
9: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം, അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 to 10 മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ തിരിച്ചിട്ടില്ല.
10: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
11: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
12: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
13: Morning, Mojo.
14: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം. ഓൺലൈൻ തട്ടിപ്പുകൾ കൂടുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ധൈര്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന കേരള പോലീസിന്റെ പുതിയൊരു വാട്സപ്പ് സേവനമാണ് സൈബർ വാൾ. ആർക്കെങ്കിലും പണം അയക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഫോൺ നമ്പറുകളോ ബാങ്ക് അക്കൗണ്ടുകളോ മെസ്സേജുകളോ ലിങ്കുകളോ ഒക്കെ വന്നാൽ 9497964163 എന്ന വെരിഫൈഡ് വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ തന്നെ അത് തട്ടിപ്പാണോ എന്ന് AI വഴി പരിശോധിച്ച് അവർ മറുപടി തരും. പക്ഷെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, സേഫ് ആണെന്ന് മറുപടി കിട്ടിയാലും അതൊരു സൂചന മാത്രമാണ്, അത് കണ്ട് കണ്ണും മുട്ടി അങ്ങ് വിശ്വസിക്കാൻ നിൽക്കരുത്. അന്തിമ തീരുമാനം നമ്മൾ തന്നെ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അബദ്ധത്തിൽ പണം നഷ്ടപ്പെട്ടാൽ ഒട്ടും വൈകാതെ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കോ അല്ലെങ്കിൽ cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ പരാതിപ്പെടുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 1930 എന്ന നമ്പറോ അല്ലെങ്കിൽ cybercrime.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പരാതി പെടാവുന്നതാണ്. അപ്പോൾ മാക്സിമം സ്കാംസിലൊന്നും പോയി പെടാതെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സെയ്ദ് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
6: മാളിലോട്ട് മാറിയേ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
6: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
7: അയ്യോ, അത് ശരിയാ.
6: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
8: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് September 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
9: ഓക്സിജൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
7: മോർണിംഗ് മോജോ.
8: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 36 മിനിറ്റ് ആയിരിക്കുകയാണ്. September 15 രാജ്യവ്യാപകമായി ബാങ്ക് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം നടക്കുന്നത്. September 11 വെള്ളിയാഴ്ച പണിമുടക്ക് നടക്കുന്നതിനാൽ തുടർന്ന് വരുന്ന ശനി ഞായർ ദിവസങ്ങളിലെ അവധിയും ചില സംസ്ഥാനങ്ങളിൽ September 14 ഗണേശ ചതുർത്ഥി പ്രമാണിച്ചുള്ള അവധിയും ചേർന്ന് തുടർച്ചയായി 4 ദിവസത്തോളം ബാങ്ക് സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 5 ദിവസത്തെ പ്രവൃത്തി സമയം നടപ്പാക്കുക, പെൻഷൻ പരിഷ്കരണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഈ ഒരു സമരം നടക്കുന്നത്. അതിനാൽ ബാങ്ക് ശാഖകൾ വഴി നേരിട്ട് നടത്തേണ്ട പ്രധാനപ്പെട്ട ഇടപാടുകളെല്ലാം തന്നെ നമ്മൾ നേരിട്ട് തന്നെ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ കേട്ടറിയുവാനുള്ളത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: BDC Koppam Healthy Onam, CBC, Lipid Profile, TSH, Thudangi, 40 Param Parameters, Onam Package-il Varum 1299 Rupaykku Purchase Cheyyam. For Free Home Sample Collection, Contact 0471-3100-700.
4: Vijaya Diagnostic Center, Vijaya Jubilee Hospital-na Samibam, Kottarakara.
5: Onathinte Adhe Vilakkuravil, Oru Fridge Vaangano, Avasaram. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
7: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
7: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജിമാർ, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
8: മൺറോത്തുരുത്ത് പെരിങ്ങാലം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ മാസം 9-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ തലച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ LPST താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ നാളെ രാവിലെ 11 മണിക്ക് നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്കെന്താ ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്ന ടൈം ആയിരിക്കുകയാണ്. സോ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലം പ്രോഗ്രാംസും ഒരുപാട് അടിപൊളി പാട്ടുകളും നമുക്ക് കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: യാത്രയായ ഇപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട്
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഈ ഓണക്കാലത്ത് നന്ദലക്ഷ്മി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലക്ഷ്മി മാർട്ട്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക്ഷ്മി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
6: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
7: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
7: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടൻ കാക്കിലൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഒന്ന് പരിചയപ്പെടാം ചേട്ടാ. പേരെങ്ങനെയാണ്?
1: രവീന്ദ്രനാഥ്.
0: രവീന്ദ്രനാഥ്?
1: അതെ അതെ അതെ.
0: ദൈവമേ, അടിപൊളി പേരൊക്കെയാണല്ലോ. ചരിത്രത്തിൽ ഇടനേടിയ പേരൊക്കെയാണല്ലേ.
1: അതെ അതെ അതെ.
0: ഓക്കെ, ശരി. വീട് എവിടെയാ?
1: വീട് പട്ടാഴി.
0: പട്ടാഴിയിലാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാന്, മകന്, ഭാര്യ.
0: ഓക്കെ, ജീവിതമൊക്കെ സന്തോഷമാണ്?
1: അതെ, നന്നായി പോകുന്നു.
0: മകൻ എന്താ ചെയ്യുന്നത്?
1: മോന ഒരു മെഡിക്കൽ കമ്പനിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു.
0: ഓക്കെ ആണ്. ശരി, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഓട്ടോ ഓടിക്കുന്നു.
0: ഓട്ടോ ഓടിക്കുകയാണ്. നമ്മുടെ സാധാരണ പെട്ടാന്റെ വണ്ടി ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ എത്ര നാളുള്ള ജീവിതമാണ്?
1: ഞാൻ 15 വർഷം കൊണ്ട് ഓട്ടോ വിടുന്നു.
0: 15 വർഷം ഓട്ടോ ഓടിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ഓട്ടോ ജീവിതം ജീവിത മാർഗമായിട്ട് തിരഞ്ഞെടുത്തത്?
1: അല്ല, മുൻപ് കൃഷിയായിരുന്നു. അപ്പൊ കൃഷിയിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പിന്നെ ഈ പന്നി, മയില് ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങൾ, നമ്മള് കാട് കയറിയപ്പോ അവര് കാടിറങ്ങി. അങ്ങനെ നമ്മുടെ പൊതുജീവിതം കാർഷിക രംഗം താറുമാറായപ്പോ അടുത്ത് സൊല്യൂഷൻ ആയിട്ട് ഇതെടുത്തു.
0: ഓക്കെ, ആ ഒരു ഫ്രേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കാട് കയറിയതുകൊണ്ട് അവര് കാട് ഇറങ്ങി അല്ലേ.
1: അതെ അതെ അതെ, അതാണ് സത്യം.
0: തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഈ നാട്ടുമ്പുറത്തൊക്കെ പന്നിയുടെയും കുറുനരി അതുപോലെ തന്നെ മയിൽ ഇതിന്റെയൊക്കെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയല്ലേ.
1: അതെ അതെ അതെ അതെ. കാരണം പ്രകൃതി വിരുദ്ധ ജോലി പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവര് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും.
0: അപ്പൊ കർഷകരുടെ ജീവിതം കുറച്ച് കഷ്ടമാണ് ഇപ്പൊ അല്ലേ.
1: തീർച്ചയായും ഭയങ്കരമായ കഷ്ടമാണ്. കാരണം ചില നിയമങ്ങളൊക്കെ നമ്മൾ ഭേദഗതി ചെയ്തില്ലെങ്കിൽ ഇനി നമ്മൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ പൂർണ്ണമായി ആശ്രയിക്കേണ്ടി വരും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഭാവിയെ മുൻകൂട്ടി എന്തെങ്കിലും കൃത്യമായ പരിഹാരം ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കർഷകരുടെ ജീവിതമൊക്കെ ഒരു പക്ഷേ നല്ല കഷ്ടത്തിലാകും. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയെ തന്നെ ഒരു വലിയ രീതിയിൽ അഫക്ട് ചെയ്യും അല്ലേ.
1: അതെ അതെ, തീർച്ചയായിട്ടും. വളരെ സൂക്ഷ്മം നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം ഈ മയിലൊക്കെ കാടിറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ ചൂടിന് വ്യത്യാസം വന്നു, അമിതമായ ചൂടായി തുടങ്ങി. എന്ന് വെച്ചാൽ പാറകന്നങ്ങള്, വന നശീകരണങ്ങള്, ഇതൊക്കെ ഭയങ്കരമായ ഒരു വിഷയമാണ്. അതാണ് മയില് കാടിറങ്ങുന്നത്.
0: തീർച്ചയായിട്ടും. പറയുകയാണെങ്കിൽ സയന്റിഫിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലേ. സോപ്പ് എന്തായാലും ഭാവി മുൻകണ്ട് നമ്മുടെ ഗവൺമെന്റ് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷയോടെ മുൻപോട്ട് പോകാം. സോപ്പ് എന്തായാലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് September 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Yes, once again, we are back on Radio 1D with me, RJ Srishant, on Ashraya FM 19, Nadinoppum, Nattarkoppum. Yes, appo endala nammal angane nammude sondam Ganapathi Ambalathinte thottarilathi nammude Ravindranath Chettanodu ingane varthanam parannondirikkana. Appo Chettanodu korchu karyangal koodi chodikkanundu. Appo Chetta, Chetta parnju 15 varshayittu auto fieldil pravarthikkunnu parannalle. Appo engane undu actually ee oru field?
2: Happy aanu. Pala pala aalkar vandiye keerum. Valaruvayittu nammal contact cheyyum. Oru vaadu nalla anubhavangal avaril ninnu kittum. Nammal oru vaadu karyangal avarum padikkum.
3: Adhe theerchayayittum enikku ഈ ഒരു മേഖലയിൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം പുതിയ പുതിയ മനുഷ്യരെ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും അവരോട് ഇടപഴകുകയും എന്ന് പറയുമ്പോൾ അതൊരു വലിയ വലിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഓരോ ദിവസം, അല്ലേ?
2: അതെ അതെ അതെ അതെ. കാരണം നമ്മൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവരാ. പൈസ വാങ്ങിയിട്ടാണെങ്കിൽ പോലും ചെയ്യുന്ന കർമ്മം ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരാണ്. ഒരു തർക്കവും ഇല്ല.
3: തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പൊ ഓട്ടം കിട്ടുന്നുണ്ടോ?
2: ഉണ്ടോ? കൂടുതലും ഫോൺ ഓട്ടമാണ്.
3: ഫോൺ ഓട്ടമാണ്. ഫോൺ വിളിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന്
2: ഓടുകയാണ്. ഓടുകയാണ്.
3: സ്റ്റാൻഡിൽ ഓടുന്നില്ല.
2: സ്റ്റാൻഡിൽ ഓടുന്നുണ്ട്. അതിൽ കൂടുതലും ഫോൺ ഓട്ടമാണ്.
3: അപ്പൊ ഈ 15 വർഷത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എപ്പോഴെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഈ ഒരു ഫീൽഡ്, നല്ല അനുഭവം മോശം അനുഭവം എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ?
2: ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു തെറ്റ് ചെയ്ത ഒരു ഇൻസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബൈക്കില് ഒരു ഒരാൾ വരികയും അയാൾ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് വീണ് അവിടെ കടക്കുകയൊക്കെ ചെയ്തപ്പം ആളുകളെല്ലാരും ഒരു 19 പേര് അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു. ഒരു മനുഷ്യൻ പോലും ആ ആളെ എടുത്ത് വണ്ടി കയറ്റി ആശുപത്രി കൊണ്ടുവന്നില്ല. കാരണം അയാളെ വായിൽ നിന്ന് നുരയും പതയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ ഇയാൾക്ക് ഫിറ്റ്സ് വന്നതാണ് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അയാളെ എടുത്ത് വണ്ടി സീറ്റ് കടത്താൻ പറ്റിയല്ല, ഫ്ലാറ്റ് കടത്തി. ഫ്ലാറ്റ് കടത്തിയപ്പോഴും ഒരു മനുഷ്യൻ കയറുന്നില്ല. അപ്പൊ അയാളെ കാല് വെളിയിലാണ്. ഞാൻ ഈ മുണ്ടിന്റെ സൈഡ് കീറി ഇയാളെ കാല് കെട്ടി ഈ കമ്പിയെല്ലാം കെട്ടിവെച്ചു. കെട്ടിവെച്ചിട്ട് അയാളെ അടൂർ ആശുപത്രി കൊണ്ടുപോയി. അതാണ് കാരണം. ഒരു മനുഷ്യൻ വീണ് കിടക്കുമ്പം പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു രീതി ശരിയല്ല.
3: സഹജീവി സ്നേഹം പലപ്പോഴും ഇല്ലാതായിക്കൊണ്ടിരിക്കും.
2: കാരണം ഇന്നെല്ലാവരും സെൽഫിഷ്നെസ് ആണ്, എന്റെ കാര്യം മാത്രം. അതാണ്, അതാ ഒരു വലിയ ദോഷമാണ്. പക്ഷെ ഇപ്പോഴത്തെ ന്യൂജൻ തലമുറകളിൽ അതൊരു മാറ്റം കണ്ടുവരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്.
3: ന്യൂജൻസിനെ, ജെൻസുകളെ നമ്മളിങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന കാലഘട്ടത്തിലും നല്ല മനുഷ്യരുണ്ടല്ലേ?
2: ഒരുപാട് ഒരുപാട് പേര് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ദീർഘവീക്ഷണമുള്ള കുട്ടികളുണ്ട്. ജെൻസുകളാണ് നമ്മുടെ വരുന്ന രാഷ്ട്രത്തിന്റെ ഭാവി.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഗാന്ധി പറഞ്ഞതുപോലെ യുവാക്കളാണ് രാഷ്ട്രത്തിന്റെ ഭാവി, യുവാക്കളാണ് ഇന്ത്യ, അല്ലേ?
2: അതെ അതെ അതെ അതെ.
3: തീർച്ചയായിട്ടും. ശരി, അപ്പോൾ സന്തോഷം ചേട്ടാ ഇന്ന് പരിചയപ്പെടുന്നത്. ആ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ വലിയ അനുഭവമാണ്. എനിക്ക് തോന്നുന്നു ഈ ഓട്ടോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുവിധം മിക്ക ചേട്ടന്മാർക്കും ഇതേ അനുഭവങ്ങൾ ഫേസ് ചെയ്ത് കാണും, അല്ലേ?
2: ഒരുപാട് കാണും, ഒരുപാട് കാരണങ്ങൾ കാണും.
3: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെടുന്നത് നല്ല ഓട്ടോ ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
2: ഓക്കെ, താങ്ക് യു, താങ്ക്
3: യു. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെടുന്നത് ഓട്ടോ ഡ്രൈവറായ പട്ടായി സ്വദേശിയായ രവീന്ദ്രനാഥ് ചേട്ടനെയാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
3: ഓക്സിജൻ തിരിച്ചിട്ടില്ല എക്സ്പെർട്ട്.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40+ പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471310070.
6: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം കൊട്ടാരക്കര.

0: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
1: ഓക്സിജൻ
2: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജുവലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജുവലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജുവലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90.9-inoppum, Nattargoppum. Yes, appo idella nammal angirathu nammude Ganapathi Ambalathinte thottarilethi innu oru paadu nalla manushare ingane parichayapettondirikkana. Dei nam oru auto il oru cheriya family undu, namukku avarude parichayapadam. Endanu peru?
1: Shari.
0: Shari, veedu evadeya?
1: Erur.
0: Erur aanu. Erur ennu paranja evadeya?
1: Anjali kayi kolathuppuzha route.
0: Anjali kayi kolathuppuzha route aanu. Shari, Ambalathi vannayana?
1: Yes.
0: Veedil aarukkende?
1: Amma, achan, achamma, aniyathi.
0: Family full nammude hotel undalle?
1: Yes.
0: ദൈവത്തിന്റെ മാലാഖിയാവാൻ തയ്യാറെടുക്കാണല്ലേ. ഉറക്കെ പറ. അപ്പം എന്തുകൊണ്ടാണ് നഴ്സിംഗ് ചൂസ് ചെയ്ത്? ഇഷ്ടമായോണ്ട്. പേടിയാണോ സംസാരിക്കാൻ?
1: ചെറുതായിട്ട്.
0: ചെറുതായിട്ട് എന്തിനാ പേടിക്കുന്നത്? ഓക്കെ, അപ്പം നഴ്സ് ആവാൻ ഇഷ്ടമാണ്, അല്ലാതെ വീട്ടുകാർ നിർബന്ധത്തെ എടുത്തയാണോ?
1: അല്ല
0: അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ ശുശ്രൂഷിക്കാനും സർവീസ് ചെയ്യാൻ. അല്ലേ, അതല്ലാതെ കാരണമുണ്ടോ?
1: ഇല്ല,
0: അതല്ലാതെ കാരണമൊന്നുമില്ല. ഏത് ഇയറാ? തേർഡ് ഇയർ ആയി. അപ്പൊ ഇന്റേൺഷിപ്പ് ഒക്കെ തുടങ്ങിയോ?
1: ഇന്റേൺഷിപ്പ് അടുത്ത വർഷം.
0: അടുത്ത വർഷമാണ്. നിങ്ങൾക്ക് മറ്റേ വാർഡിലെ ഡ്യൂട്ടി ഒക്കെ ഇല്ലേ? എങ്ങനെയുണ്ട് ഡ്യൂട്ടി ഒക്കെ?
1: കുഴപ്പമില്ല.
0: കുഴപ്പമില്ല, എല്ലാം ഒറ്റവാക്കി നിർത്തേക്ക് കേട്ടോ. ഇതിപ്പോ ഞാനാ സംസാരിക്കുന്നത്. ശരി, അപ്പം ജോലിയൊക്കെ ചെയ്യാൻ എങ്ങനെയുണ്ട്?
1: നല്ലതാണ്.
0: ഓക്കെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം, ആഗ്രഹം പോലെ നല്ലൊരു നേഴ്സായി മാറട്ടെ. ഒരുപാട് പേരെ ശുശ്രൂഷിക്കാൻ സാധിക്കുന്ന, നോക്കാൻ സാധിക്കുന്ന, ദൈവത്തിന്റെ മാലാഖിയായി മാറാൻ സാധിക്കട്ടെ
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവ പരിചയപ്പെട്ടത് ഏരൂർ സ്വദേശിയായ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ശാരിയാണ് കേട്ടോ. ഇത് ഇനി ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90.9-നൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 to 10 വരെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
8: നിറന്നേ മനസ്സു നിറന്നേ.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 19 Adinopom, Natarkopom. Yes, apa endala nammal angarthe nammada Ganapathi ambalathinte thottarilethi innu oru vaadu nalla manushare ingane parichayapettondirikkana dei thottaduthu oru chetan undu onnu parichayapadam endanu peru
1: Sarang.
0: Sarang, okay. Sarang veedu aduthaneyano?
1: Aa, aduthana Paripalli.
0: Paripalli laana ivada ambalathil vanneyana?
1: Aa,
0: veedil aarikkunde
1: aniyan njan ammaach
0: ellare happy aayittu povunu.
1: Aa, kulappilla.
0: Appa endha cheyyunnu Sarang?
1: Njan oru company joli cheyyanu.
0: Toyota company work cheyyana. Engane povunu ജോലിയൊക്കെ?
1: ആ, കുഴപ്പമില്ലാതെ പോകുന്നു.
0: അതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, സന്തോഷമില്ലായ്മ പോലെ.
1: ഇങ്ങനെയല്ല, കുഴപ്പമില്ലാതെ പോകുന്നു.
0: ഓക്കെ ആയിട്ട് പോകുന്നു. അപ്പൊ എന്ത് ഫീൽഡാ?
1: അഡ്വൈസർ ട്രെയിനിങ് ആട്ടാ.
0: ഓക്കെ, ശരി. എങ്ങനെ ജോലിയൊക്കെ? ഓക്കെയാണ്,
1: കുഴപ്പമില്ല.
0: എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫീൽഡ് ചൂസ് ചെയ്തേ?
1: അതൊന്നുമില്ല, ഒരു പാഷൻ. അതിന്റെ പേരിൽ
0: ജോലി വേണം, അതുകൊണ്ട്
1: അല്ലേ? ജീവിച്ചു പോണ്ടേ?
0: ജീവിച്ചു പോണം, അതുകൊണ്ട്. ശരി, ഓക്കെ. അപ്പഴേ എങ്ങനെ പോകുന്നു ലൈഫ്? എങ്ങനെ പോകുന്നു ആക്ച്വലി? എങ്ങനെ നോക്കി കാണുന്ന ജീവിതത്തെ?
1: ഒരുമാതിരി ഒരുമാതിരി സെറ്റ് ഇങ്ങനെ പോകുന്നു.
0: ഇങ്ങനെയൊക്കെ എങ്ങ് പോകുന്നു,
1: അത്രേ ഉള്ളൂ.
0: ഒഴിക്കണം, നീന്തി അങ്ങ് പോകുന്നു അല്ലേ?
1: അത്രേ ഉള്ളൂ.
0: എന്താ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ? എന്താ?
1: നല്ലോണം ജീവിതം കൊണ്ടുവരണം, സെറ്റിൽ ആവണം, അത്രേ ഉള്ളൂ.
0: കാശ് വേണം,
1: പൈസ
0: പൈസ വേണം അല്ലേ?
1: അത്രേ ഉള്ളൂ.
0: ചില ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഈ പൈസക്ക് ഒന്നും ഒരു കാര്യം ഇല്ലെന്ന് പറയുന്നുണ്ട്. ശരിയാണോ അത്?
1: ഒരുമാതിരി അതും സത്യമാണ്.
0: സത്യമാണ്. പൈസ വേണ്ട ഇപ്പൊ ജീവിക്കാൻ?
1: പൈസ വേണം, എന്നാലും ഇത്തിരി സന്തോഷമായിട്ട് ജീവിക്കാൻ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല.
0: പൈസ പ്ലസ് സമാധാനം വേണം.
1: സമാധാനം,
0: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അങ്ങനെ കുറച്ച് പൈസ വേണം, കുറച്ച് സമാധാനം വേണം, ജീവിതം ഒന്ന് സ്റ്റേബിൾ ആക്കി ഓക്കെ ആക്കി കൊണ്ടുപോകണം എന്ന ആഗ്രഹത്തിലാണ് നമ്മുടെ സാരംഗ് മുൻപോട്ട്
1: പോയിക്കൊണ്ടിരിക്കുന്നത്.
0: ഓക്കെ, ശരി. അപ്പൊ അടുത്താണ് നടക്കോ?
1: സെറ്റ് ആവും,
0: സെറ്റ് ആവും, ശുഭപ്രതീക്ഷ. ഓക്കെ, ശരി. അപ്പൊ ഇത് സന്തോഷമായിട്ട് പോട്ടെ, ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ, ജോലിയൊക്കെ സമാധാനത്തോടെ ചെയ്യാൻ പറ്റട്ടെ. ഇത് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: സന്തോഷം.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിചയപ്പെട്ടത് പാരിപ്പള്ളി സ്വദേശിയായ സാരംഗിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4-10 ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ റേഡിയോ വൺ ടി വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഹൊണാശ്രയ എഫ് എം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പൊ ഇന്നലെ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: ഉണ്ണികൃഷ്ണുള്ള.
0: ഉണ്ണി ചേട്ടാ വീടടുത്ത്
1: തന്നെയാണോ?
0: വെണ്ടാറാണ്, നമ്മുടെ മൃഗക്ഷേത്രം അടുത്താണോ?
1: മൃഗക്ഷേത്രം.
0: ഓക്കെ ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഭാര്യ, രണ്ട് മക്കള്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കള് ഒരാള് തിരുവനന്തപുരം ചൈതന്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, ഒരാള് നഴ്സിംഗിന് പഠിക്കുന്നു.
0: ഓക്കെ, വലിയ മക്കളാണല്ലോ. ശരി, എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
1: ജീവിതമൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു.
0: ജീവിതമാണ് തട്ടിയും മുട്ടിയും ഇങ്ങനെ പോകുന്നു അല്ലേ? ശരി, എന്താ ഇപ്പൊ ചെയ്യുന്നത്?
1: ഫോട്ടോ പഠിക്കുകയാണ്.
0: നമ്മുടെ പാവങ്ങളുടെ വണ്ടിയും മെരുക്കിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോകുന്നു? ഓട്ടോ ഒക്കെ ഉണ്ടോ?
1: ഓട്ടോ ഒരുമാതിരി പോകുന്നു.
0: ഇങ്ങനെയൊക്കെ പോകുന്നു. ഈ ഓണം കഴിഞ്ഞ സീസൺ ആയതുകൊണ്ട് കുറച്ചൊന്നും ഡല്ലാന്നൊക്കെ പറഞ്ഞു, ശരിയാണോ?
1: ശരിയാണ്, ശരിയാണ്.
0: അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓട്ടോ മേഖലയ്ക്ക് തിരിഞ്ഞത്?
1: ഓട്ടോ മേഖലയ്ക്ക് തിരിഞ്ഞ് തീരുമാനം ഉണ്ടെന്ന് അങ്ങോട്ടും തിരിഞ്ഞത്. ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. അല്ലാതെ ഒരു പണിക്ക് പോയൊന്നും പണിയാണതില്ല. അതുകൊണ്ട് ഓട്ടോ മേഖലയിലോട്ട് ഇറങ്ങി അവിടെ പോയി കിടന്നാൽ ചിലപ്പോൾ 10-30 കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടി പോകും. അങ്ങനെ ഇറങ്ങിയതാണ്.
0: ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനെ പരിചയപ്പെട്ടപ്പോഴേ ഒരു ചേട്ടൻ പറഞ്ഞാണ്, ഓട്ടോ ഡ്രൈവറാണ് ചേട്ടനും. ചേട്ടൻ പറഞ്ഞു, നമ്മളെ ഒരിക്കലും നമ്മുടെ ഓട്ടോ എന്ന് പറയുന്ന ഈ വാഹനം ഒരിക്കലും പട്ടിണി കിടത്തില്ല. എപ്പോഴായാലും പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരത്തെ വക കൊണ്ട് അത് തിരിച്ച് നമ്മളെ കൊണ്ടിരുത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരിയാണോ?
1: അതൊക്കെ ശരിയാണ്. പിന്നെ പണിയാനൊക്കെ ഉണ്ട്, പൈസ വെളിയിൽ നിന്ന് മേടിക്കേണ്ടി വരും.
0: മെയിൻ്റനൻസ് കുറച്ച്
1: സീനാൻസ് ഭയങ്കര സീനാ. അങ്ങനെ ഇഷ്യൂ ഉണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് ഈ ഫീൽഡ് അല്ലേ?
1: ഉണ്ട്.
0: പിന്നെ എങ്ങനെയുണ്ട് ഇപ്പൊ ഓട്ടത്തിന്റെ കാര്യം? എങ്ങനെയുണ്ട് ഇപ്പൊ
1: ഓട്ടത്തിന്റെ കാര്യം? ഇപ്പൊ ഇച്ചിരി ഡള്ളായിട്ട് ഇരിക്കുക. ഇപ്പൊ പ്രിയദർശിനി ഒക്കെ ഇറങ്ങിയോണ്ട് ഇപ്പൊ പെണ്ണുങ്ങളെല്ലാം അതിന്റെ അകത്തങ്ങ് പോവുക.
0: പ്രിയദർശിനി മതി സ്ത്രീകൾക്ക് അല്ലേ?
1: സ്ത്രീകൾക്ക് പ്രിയദർശിനി വേണ്ടപ്പോ പിന്നെ ഓട്ടോ വേണ്ടല്ലോ, അവർക്ക് കാശ് കൊടുക്കാതെ പോകാമല്ലോ. അതുകൊണ്ട് ഇച്ചിരി ഇത് ഉണ്ട്.
0: ഞാൻ കഴിഞ്ഞ ദിവസം വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടതാണ്. ഓട്ടോ ചേട്ടന്മാരൊക്കെ നിരന്ന് കിടക്കുകയാണ് ഇങ്ങനെ സ്റ്റാൻഡില്. പക്ഷെ ഒരു പ്രിയദർശിനി ബസ് വന്നപ്പോ എല്ലാ സ്ത്രീകളും വണ്ടിക്കകത്ത് കയറി, ബസ് സീറ്റില്ല, എല്ലാരും ബസ്സകത്ത് കയറി പോവാണ്. അപ്പൊ അത്രത്തോളം സ്ത്രീകൾക്ക് പ്രിയങ്കരമായി പ്രിയദർശിനി അല്ലേ?
1: പ്രിയദർശിനി അവർക്ക് പ്രിയങ്കരമായി. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സർക്കാർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അവരെ ഉപയോഗപ്പെടുത്തുക.
0: പക്ഷെ അതിൽ നമ്മളെപ്പോഴുള്ള ആൾക്കാർക്ക് തട്ടുകേടാണ്.
1: നമ്മളുള്ള ആൾക്കാർക്ക് തട്ടുകേടാണ്. നമുക്ക് പിന്നെ പാമ്പിടിച്ച് ആരെങ്കിലും ഒരു ആശുപത്രി കേസോ അമ്പലത്തിൽ പോകുമോ എന്നെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും.
0: അപ്പൊ എന്തായാലും നമുക്കും അനുകൂലമായ ഒരു സാഹചര്യം, തട്ടുകേടില്ലാതെ കൊണ്ടുപോകുന്ന സാഹചര്യം വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ?
1: പ്രതീക്ഷിക്കാം, നമുക്കും പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ ആയിട്ട് പോകാൻ സാധിക്കട്ടെ ചേട്ടാ, പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് വെണ്ടാർ സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
6: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് നിന്ന് പ്രസാദ്.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
6: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
7: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ട്.
8: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ. ഓണിയോ ആശ്രയ എഫ് 90.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഓണവിഭവം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്നത്തെ ദിവസം കാസറ്റ് കഫേയിൽ നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 ആയിട്ടുണ്ട് കേട്ടോ. ഇനി 2 വരെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. അതുപോലെ വാട്സപ്പിലൂടെയും പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090. 9526690090. മലയാളത്തിൻ്റെ എക്കാലത്തെയും മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ് മമ്മൂക്ക അല്ലേ. ആ മനുഷ്യനിലെ നടനും താരവും നിരന്തരം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ബാല്യവും യൗവനവും വാർദ്ധക്യവുമായിട്ടുണ്ട്. കാലത്തിൻ്റെ കള്ളിയിലോ സിനിമകളുടെ എണ്ണത്തിലോ തിളച്ചിടാനാവാത്ത മലയാളത്തിൻ്റെ മഹാനടന് ഇന്ന് 75 പിറന്നാളാണ്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ജന്മദിന ആശംസകൾ എൻ്റെയും ആശ്രയ FM90 പേരിലും അറിയിക്കുകയാണ്. മലയാളിയുടെ നായക ഭാവങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പൂർണ്ണതയാണ് മമ്മൂട്ടി എന്ന് പറയാം. 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ മുഹമ്മദ് കുട്ടി വെള്ളിത്തിരയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് കുട്ടിയെ മമ്മൂട്ടിയായിട്ട് മലയാളവും ഇന്ത്യൻ സിനിമയും സ്വന്തമാക്കിയിരിക്കുകയാണ്. പൗരുഷത്തിൻ്റെയും ആൺ സൗന്ദര്യത്തിൻ്റെയും അവസാന വാക്കാക്കിയ പല തലമുറകൾ മമ്മൂട്ടിയെ തങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിക്കാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. നമുക്ക് എന്തായാലും മമ്മൂക്കയുടെ മഴ എത്തും മുൻപേ ഇന്ന് എവർഗ്രീൻ സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫി നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
1: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
2: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ ഒ പി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസി ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: യാസിക് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോൾ ഓർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ,
7: ഹലോ, നമസ്കാരം.
6: ഗുഡ് ആഫ്റ്റർനൂൺ രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
7: സുഖമായിട്ടിരിക്കുന്നു.
6: അനുപ്രിയ എന്ത് പറയുന്നു? ഇങ്ങനെയൊക്കെ പോകുന്നു. ക്ലാസ്സിൽ പോയിരിക്കുവാണോ ഇന്ന്? ഓക്കെ, എന്താ രാവിലെ പരിപാടി? പരിപാടിയൊക്കെ കഴിഞ്ഞോ? റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണോ? ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചു. റെഡി ആയിട്ടിരിക്കുവാണ്, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? എനിക്ക് സുഖമായിട്ടിരിക്കാണ്, കുഴപ്പമൊന്നുമില്ല. വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കാണ്, സന്തോഷമായിട്ടിരിക്കാണ്. അതെ അതെ, 75-ാം പിറന്നാളാണ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ,
7: ഇന്ത്യയിലെ ഒരാള് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ്.
6: അതെ,
7: ഒരാൾ ഈ അടുത്ത കാലത്ത് ബസ് ഡ്രൈവർക്ക് വീണ്ടും അവാർഡ് കിട്ടി.
6: അവാർഡ് കിട്ടി. അതെ,
7: ഈ രണ്ടു പേരും കൂടെ 50 സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്.
6: അതെ,
7: ലോക ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടോന്നറിയാൻ പറ്റും.
6: അതെ അതെ അതെ, തീർച്ചയായും.
7: ലാലേട്ടൻ തന്നെ എഴുതിയിരിക്കുന്നു, മാതൃഭൂമിയിലുണ്ടെ
6: വായിച്ചിട്ടുണ്ട്.
7: അപ്പൊ അദ്ദേഹത്തിന് അഭിനയിച്ചേ
6: വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. കാരണം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
7: ഡെഡിക്കേഷൻ അനുമോൾക്കും പിന്നെ എല്ലാവർക്കും. പിന്നെ ഒരു അംഗൻവാടി ഉണ്ടല്ലോ,
6: ശാന്ത ടീച്ചറുടെ അംഗൻവാടി ആണോ? പാട്ട് പാടുന്നുണ്ട്, പുതിയ പാട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ,
7: ആ കുരുന്നിനും അവിടെയുള്ള എല്ലാ കുരുന്നുകൾക്കും.
6: ഓക്കെ,
7: പിന്നെ ഇതിനെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ടീച്ചർക്കും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും.
6: ഓക്കെ,
7: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
6: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് രാംജി ചേട്ടനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി നമ്മുടെ രാംജി ചേട്ടൻ അറിയിച്ചിട്ടുണ്ട്. രാംജി ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ചന്ദന ലേപ സുഗന്ധം എന്ന പാട്ടാണ്. ബോംബെ രവിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. കെ ജയകുമാർ ആണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ രാംജി ചേട്ടന്റെ കൊച്ചുമകളായി അനുപ്രിയയ്ക്കും പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാവർക്കും, നമ്മുടെ സ്ഥിരം ലിസണർ ആയിട്ടുള്ള ശാന്ത ചേച്ചിക്കും ശാന്ത ചേച്ചിയുടെ അംഗൻവാടിയിലുള്ള എല്ലാ കുഞ്ഞു മക്കൾക്കും ശ്രേയക്കുട്ടിക്ക് വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് ആഫ്റ്റർനൂൺ ആസ്ട്രിയ എഫ് എം ആൻഡ് അനാമിക, ഇന്ന് പിറന്നാളായ കസിൻ സിത്താരയ്ക്ക് ആശംസകൾ പറയണേ. സിത്താരയുടെ ഇഷ്ടഗാനമായ മഴ മൂവിയിലെ വാർമുഖിലെ എന്ന ഗാനം കൂടി കേൾപ്പിക്കണേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം വൈപ്പിൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മിനി ചേച്ചിയുടെ കസിൻ ആയിട്ടുള്ള സിത്താര ചേച്ചിക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ അടിപൊളിയായിട്ട് കലക്കനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ മിനി ചേച്ചിക്ക് വേണ്ടി നമ്മുടെ സിത്താര മിനി ചേച്ചി സിത്താര ചേച്ചിക്ക് വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് മഴ മൂവിക്ക് വേണ്ടി ചിത്രാമ്മ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. രവീന്ദ്രൻ മാഷാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് എന്തായാലും സിത്താര ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 അപ്പൊ കേൾക്കാം മഴ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച
2: ചെയ്തത്? ശരിയല്ലയോ, പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
7: ഗ്യാസ് കഫേ ഇവിടെ ഇഷ്ടം പോലെ വാക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: അതെ, റെഡി ആയില്ലേ?
7: എങ്ങോട്ടാ?
6: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
7: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നും അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
9: 25-ൽ ഒന്ന് നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
10: എന്ത് പറ്റി?
9: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
11: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
12: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 35 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കാലർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
13: ഹലോ
12: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ? മായ ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
13: അല്ല, ഇത് ആറാമത്തെ വട്ടം.
12: ആറാമത്തെ വട്ടമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്.
13: ഓർക്കുന്നില്ല.
12: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
13: വീട്ടിൽ എന്റെ ചേട്ടനുണ്ട്, എന്റെ രണ്ട് പിള്ളേരുണ്ട്, അമ്മയുണ്ട്.
12: ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കാണ്?
13: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ജോലി സ്ഥലത്തിരുന്നാ വിളിക്കുന്നത്.
12: ഓക്കെ, ജോലിയുടെ തിരക്കിനിടയിലാണ് വിളിക്കുന്നത് അല്ലേ? ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ചേച്ചി, റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ? ഹലോ, ആ ഹലോ,
13: ഇപ്പൊ
12: സുഖമായിട്ടിരിക്കുകയാണ്?
13: സുഖമായിട്ടിരിക്കുക.
12: ഫുഡൊക്കെ കഴിച്ചോ?
13: ഇല്ല.
12: കഴിക്കാനായിട്ട് സമയമായില്ല അല്ലേ?
13: ആവും.
12: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
13: എനിക്ക് അമരത്തിലേ അഴകേന്നുള്ള പാട്ട്.
12: അഴകേന്നുള്ള പാട്ട് രണ്ടുപേര് പാടുന്നോ?
13: ഇല്ല, പാടത്തില്ല. വീട്ടിൽ പാടുവോ? അല്ലാതെ വേറെ എങ്ങും പാടത്തില്ല.
12: വീട്ടിൽ മാത്രമേ പാടത്തുള്ളോ? വീട്ടിൽ പാടുന്ന ആളെന്താ റേഡിയോയില് പാടാത്തെ?
13: ഇവിടെ പാടാ, എല്ലാരും കേൾക്കത്തില്ലയോ?
12: എല്ലാരും കേക്കും, അതുകൊണ്ട് ആൾക്കാരെ പേടിപ്പിക്കുന്നില്ല എന്നല്ലേ. ഓക്കെ, മമ്മൂക്കയുടെ ഫാൻ ആണോ? മമ്മൂക്കയുടെ ഫാൻ ആണോ?
13: അങ്ങനെയൊന്നുമില്ല.
12: എല്ലാവരും ഇഷ്ടമാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചു അല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
13: ഓക്കെ,
12: അപ്പൊ ജോലി ചെയ്യുന്ന അവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടും മാനേജറിന് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മായ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അമരം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടനും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള അഴകേ എന്ന പാട്ടാണ് കേട്ടോ. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഈനം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഈ പാട്ട് നമ്മുടെ മായ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അവിടെയുള്ള മാനേജറിന് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തി വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ് അനാമിക, ഹായ് ആശ്രയ, എനിക്കൊരു സോങ് വേണം. മമ്മൂക്കയുടെ ബർത്ത്ഡേ ദിവസമായ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു സോങ് വേണം. കാതോട് കാതോരം എന്ന മൂവിയിലെ നീ എൻ സർഗ സൗന്ദര്യമേ എന്ന സോങ് വെച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കാതോട് കാതോരം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടനും ഡതികയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. ഓയിൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പ് അച്ഛൻ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. നമ്മുടെ ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ടും മമ്മൂക്കയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ മമ്മൂക്ക ഫാൻസിന് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ തിരിച്ചിട്ടില്ല എക്സ്പെർട്ട്
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28th പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. ഇന്ത്യയും ഫ്രാൻസും തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ഓർ ഫ്രാൻസ് കെ സംബന്ധ നയി ഊഞ്ചായോ തക് പഹുഞ്ചേ ഹൈ മേരെ മിത്ര പ്രസിഡന്റ് മാക്രോ കെ സാഥ് മിൽകർ ദോനോ ദേശ് ഏക് സ്പേഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ് ബനാ രഹേ ഹൈ ടെക്നോളജി AI ഓർ ഡിഫൻസ് സേ ലേകർ സ്പേസ് ഓർ ക്ലൈമേറ്റ് ആക്ഷൻ തക് ഹം ഏക് നയി ഗതി ഓർ നയി ഊർജ കെ സാഥ് മിൽകർ കെ ആഗേ ബഢ് രഹേ ഹൈ. हम 2026 को इंडिया फ्रांस ईयर ऑफ इनोवेशन के रूप में भी सेलिब्रेट कर रहे हैं.
0: ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ സത്യനികേതൻ മേഖലയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6 പരിക്കേറ്റ 3 ഡൽഹി എയിംസിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നയിടത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ധൌള കുവാനിലേക്കുള്ള ഗതാഗതം ഇന്ന് തടസ്സപ്പെടും. RTR ബെനിറ്റോ ജുവാരസ് മാർഗ് വഴിയുള്ള ഗതാഗതത്തെയും ഇത് ബാധിക്കുമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് അറിയിച്ചു. യാത്രക്കാർ ഈ വഴികൾ പരമാവധി ഒഴിവാക്കി ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്നും ട്രാഫിക് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. കൂടാതെ അടിയന്തര രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനായി അപകടസ്ഥലത്തിന് സമീപം വാഹനങ്ങൾ നിർത്തുകയോ ആളുകൾ

0: തടിച്ചുകൂടുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ലക്സംബർഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ നടക്കും. കേന്ദ്രവും അംഗസംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തമാക്കുന്നതിന് യോഗം വഴിയൊരുക്കും. തുടർന്ന് ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം ശ്രീ അമിത്ഷാ സമ്മാനിക്കും. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ അതിന്റെ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് സ്ഥാപന അധികൃതർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ISRO സ്വകാര്യവൽക്കരിക്കാനോ അതിന്റെ പങ്ക് കുറയ്ക്കാനോ ശ്രമം നടക്കുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളോടുള്ള പ്രതികരണമായാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISRO പ്രാപ്തമാക്കുകയാണ് ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 9-ാമത് ദേശീയ പോഷകാഹാര മാസാചരണത്തിന് ബുധനാഴ്ച വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാരം, ആരോഗ്യം, സംരക്ഷണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയുടെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ അംഗനവാടികളുടെ സംയുക്ത ഉത്തരവാദിത്തം ഓരോ പൌരനും ഏറ്റെടുക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്രാങ്ങിലും നംപൂളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും ARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് ARNews_ TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശ്രീലങ്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ സമൂഹവുമായി രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഒക്ടോബർ മാസത്തെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ച് ഒപെക്സ് പ്ലസ് രാജ്യങ്ങൾ. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ഒരു റിപ്പോർട്ട്. സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ 7 പ്രധാന ഒപെക് പ്ലസ് രാജ്യങ്ങളാണ് ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്നലെ വെർച്വലായി യോഗം ചേർന്നത്. സെപ്റ്റംബറിൽ എണ്ണയുടെ പ്രതിദിന ഉൽപാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇറാൻ സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം നടന്നത്. വിപണി സാഹചര്യങ്ങളും ഉൽപാദന നിരക്കും വിലയിരുത്താൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഒക്ടോബറിൽ വീണ്ടും യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ചിറ്റൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KA അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ദുബായിലെത്തി. ദുബായിൽ നടക്കുന്ന വാർഷിക നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ലോജിസ്റ്റിക്സ്, ഖനനം, കൃഷി, ഭക്ഷ്യസംസ്കരണം, തുണിത്തരങ്ങൾ, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയസ്ഥിതി രൂക്ഷം. ഗംഗയും മറ്റ് നിരവധി നദികളും ഇപ്പോഴും അപകട നിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. എന്നാൽ സോൺ നദിയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ദിഖയിലും ഗാന്ധിഘട്ടിലും വെള്ളം താഴ്ന്നു തുടങ്ങി. ദുരിതബാധിത പ്രദേശങ്ങളിൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുമായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ഇന്നലെ കീവിൽ കൂടിക്കാഴ്ച നടത്തി. സങ്കീർണമായ വിഷയങ്ങൾ ഉന്നത നേതാക്കളുടെ തലത്തിൽ മാത്രമേ പരിഹരിക്കാനാകൂ എന്നും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. പ്രാദേശിക വിഷയങ്ങൾ, സുരക്ഷാ ഉറപ്പുകൾ, യുക്രൈന്റെ ഭാവി, സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി എന്നിവ ഉൾപ്പെടുത്തി 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായും മോസ്കോയിൽ US സംഘം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, എങ്ങനെ കാസറ്റ് കഫിയാണ് ആശ്രിയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുനിൽ ചേട്ടനാണ് കേട്ടോ. ഹായ് ആശ്രിയ, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് മാർഗഴി പൂവേ സോങ് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് മെയ് മാതം എന്ന സിനിമയ്ക്ക് വേണ്ടി ശോഭാ ശങ്കർ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. എ ആർ റഹ്മാനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മനസ്സിനൊക്കെ ഒരുപാട് സമാധാനം നൽകുന്ന ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ എഫ് എം, ഞാൻ രാജിയാണ്. പനവേലി കണ്ണങ്കോട് നിന്ന് ഇന്ന് പ്രിയ നടൻ മമ്മൂക്കയുടെ 75 പിറന്നാളല്ലേ. മമ്മൂക്കയ്ക്ക് 1000 ജന്മദിന ആശംസകൾ. വീട്ടുകാർക്കും മമ്മൂക്കയ്ക്കും വേണ്ടി ഒരു കിടലൻ മമ്മൂട്ടി സോങ് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജി ചേച്ചിക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും മമ്മൂക്കയുടെ ഒരു കിടലൻ സൂപ്പർ ഡ്യൂപ്പർ പാട്ട് തന്നെ നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4 മുതൽ 10 വരെ ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: യാസിക് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ തിരിച്ചിട്ടില്ല.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: ക്യാസറ്റ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ വിനീത. എൻ്റെ മോൾ ഐശ്വര്യയുടെ ബർത്ത്ഡേ ആണ്. ഒരു സോങ് പ്ലേ ചെയ്യാമോ? ഫിലിം പാച്ചുവും അത്ഭുത വിളക്കും, സോങ് തിങ്കൾ പൂവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ വിനീത ചേച്ചിയുടെ പ്രിയപ്പെട്ട മകൾ ഐശ്വര്യയ്ക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിനീത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് വേണ്ടി ആനി പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. മനു മഞ്ജിത്താണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ ആശ്രയ FM. ഇന്നത്തെ കാസറ്റ് കഫേയിലൂടെ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ തണലിൽ ഇത്തിരി നേരം സിനിമയിൽ പൂമണിഞ്ഞു മാനസം നാം അറിയാതെ എന്ന ഗാനം കേൾപ്പിച്ചു തരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂരിൽ നിന്നും മുഹമ്മദിക്കാണ്. മുഹമ്മദിക്ക ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു പഴയ പാട്ടാണ് കേട്ടോ. 1985 റിലീസായിട്ടുള്ള ഈ തണലിൽ ഇത്തിരി നേരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാസേടനും ജാനകിയമ്മയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ശ്യാമാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. ബിച്ചു തിരുമലയാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതി ിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ മുഹമ്മദിക്കു വേണ്ടിയിട്ടും മമ്മൂക്കയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: കോപം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കയിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
6: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
8: JM Architects, Government Approved, ISO Certified Civil Engineers and Builders. Contact 944-771-7171.
9: Yasid Cafe.
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
11: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 34 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കാണ്. അപ്പോൾ സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫിയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്കിന്നു കാം. ഹലോ,
12: നമസ്കാരം.
11: ഇതാരാ സംസാരിക്കുന്നേ? ശാന്ത ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
12: നല്ല വിശേഷമാണ്. ചെറിയ പനിയുണ്ട്.
11: പനിയുണ്ട്. മരുന്ന് വാങ്ങിച്ചു വന്നിട്ട്?
12: മരുന്ന് വാങ്ങിച്ച്. വീട്ടിൽ എല്ലാവർക്കും പനിയായിരുന്നു ഓണം കഴിഞ്ഞിട്ട്.
11: എല്ലാവർക്കും പനിയാണ്. ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത് ഈ പനിയിൽ കലർന്നൊരു ഓണമായിരുന്നു അല്ലേ?
12: നമ്മുടെ RJ എല്ലാവർക്കും പനിയായിരുന്നു പറഞ്ഞു. സുഖമുണ്ടോ എല്ലാവർക്കും?
11: ഇവിടെ ഇപ്പൊ എല്ലാവർക്കും കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിലും ചുമയും തൊണ്ടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല. പദാരംകാരൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണോ എന്താണ് അന്വേഷിക്കുക? എന്തോ, സുഖമായിട്ടിരിക്കുവാണോ? ഒരു കുഴപ്പവും ഇല്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. മക്കളൊക്കെ എന്നാ പറയുന്നു? എല്ലാരും ഉറങ്ങിയോ?
12: അമ്മ വീട്ടിൽ പോയേക്കുന്നു.
11: ഓക്കെ. അപ്പൊ ശ്രേയക്കുട്ടി ഇല്ല അവിടെ അല്ലേ?
12: ശ്രേയക്കുട്ടി ഇന്ന് ഓണത്തിന് ടൂറ് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ടൂറ് പോവാനായിട്ട് പോയേക്കുവാ. എന്നിട്ടാണ് പോയത്. നാളെ ഇനി എത്തും.
11: ഓക്കെ.
12: എങ്ങോട്ടാണ് ഇവിടുത്തെ?
11: കിലുക്കാമ്പെട്ടിയാണ്. ഓക്കെ, എങ്ങോട്ടാ ടൂറ് പോയേ? വരുമ്പോ വിശേഷങ്ങളൊക്കെ പറയോ അല്ലേ? ഓക്കെ, അപ്പൊ ശ്രേയക്കുട്ടിയോട് അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ പിന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ? അത്ഭുത ദ്വീപിലെ ഏതെങ്കിലും ഒരു പാട്ടല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് അത്ഭുത ദ്വീപ് എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊരു അട്ടിപൊളി തകർപ്പൻ പാട്ട് തന്നെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, എന്റെ പേര് മിനി. ഞാൻ JMC ഫ്രോസൺ ഫുഡ്സ് മൈലം എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടി കൺമഷി എന്ന സിനിമയിലെ വളകീലക്കണ കുഞ്ഞോളെ എന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മിനി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കൺമഷി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ മണിച്ചേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് തന്നെയാണ് കേട്ടോ. എസ് രമേശൻ നായരാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ മിനി ചേച്ചിയുടെ ഓഫീസിലുള്ള അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടും തകർപ്പൻ പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ജോലി ചെയ്യാം. അപ്പം എന്തായാലും രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇവിടെയുണ്ട് ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: യാസിക് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
0: ഗോപുനന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

യെസ്, എങ്ങനെ, വിഷ്ണു വിജയ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ സന്ധ്യ പ്രകാശ് ഫ്രം കുന്നിക്കോട്. ഇന്ന് എന്റെ കസിൻ സിസ്റ്റർ കുഞ്ഞാവ എന്ന് വിളിക്കുന്ന അരുണിമയുടെ ബർത്ത്ഡേ ആണ്. നല്ലൊരു സോങ് പ്ലേ ചെയ്യണേ ഫോർ കുഞ്ഞാവ എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ധ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ സന്ധ്യ ചേച്ചിയുടെ കസിൻ സിസ്റ്റർ കുഞ്ഞാവ എന്ന് വിളിക്കുന്ന അരുണിമയ്ക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ജന്മദിന ആശംസകൾ എന്റെയും ആശ്രയ FM 90 പേരിൽ അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ അടിപൊളിയായിട്ട് കലക്കനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പം മോൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് തന്നെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയും നല്ല നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഓൺ ദ വേ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

കേൾക്കാം ലൗഡ് സ്പീക്കർ വിത്ത് മീ ജി വി. ഞാറ്റുവേലയിൽ ഇന്ന് കുറേ കൃഷി മാർഗങ്ങളാണ് പറയുന്നത്. കൃഷി ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്, നമ്മുടെ സ്ഥലപരിമിതിക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് ഏത് രീതിയിൽ എഫക്റ്റീവായിട്ട് കൃഷി ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതും വളപ്രയോഗമൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും കൃഷി ചെയ്യുന്ന രീതിയിൽ വലിയ ഒരു സ്വാധീനമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ കൃഷി മാർഗങ്ങളെ പറ്റി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് ടൈപ്പ് ഓഫ് കൃഷി വരുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ട്രേ ഫാമിങ്ങിനെ പറ്റി ഒന്ന് കേട്ടാലോ. യെസ്, ശരിക്കും പറഞ്ഞാൽ ആർക്കും വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കും ട്രേ ഫാമിംഗ്. കേൾക്കുമ്പോൾ ഇതെന്തൊരു കൂത്തെന്ന് കരുതരുത്. പച്ചക്കറിയുടെ കുറേ ആവശ്യങ്ങൾ നേരിടുന്നതിന് ഒരു തരി മണ്ണ് വേണ്ട, ഗ്രോ ബാഗ് വേണ്ട, പരമ്പരാഗത നടീൽ സമ്പ്രദായങ്ങളൊന്നും വേണ്ട, വിളവ് കിട്ടാൻ കാത്തിരിക്കുകയും വേണ്ട. കുരിപ്പിച്ച വിത്തുകൾ, രണ്ടില പ്രായത്തിൽ ഉപയോഗിക്കാവുന്ന കറികൾ, മല്ലിയില, ഉലുവയില തുടങ്ങി പാചകാനുബന്ധ വസ്തുക്കൾ, ഗോതമ്പില പോലെ രോഗികൾക്ക് വേണ്ടിവരുന്ന ഭക്ഷ്യവസ്തുക്കൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് അടുക്കളയിൽ തന്നെ ഒതുക്കമുള്ള ഒരു ഭാഗം മതി. ഇതിനെയാണ് നമ്മൾ ഈ ട്രേ ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. അതിന്റെ പലതരത്തിലുള്ള ചിത്രങ്ങളൊക്കെ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിനൊന്നാമതായിട്ട് ആവശ്യമുള്ളത് വൃത്തിയുള്ള കുറേ ട്രേകളാണ് കേട്ടോ. പ്ലാസ്റ്റിക് കിച്ചൺ ട്രേകൾ, ഓഫീസ് ട്രേകൾ, റബ്ബർ ഷീറ്റ് ഉറയൊഴിക്കുന്ന ഇനം ഡിഷുകൾ എന്ന് വേണ്ട, ഉയരം കുറഞ്ഞ് പരന്ന ആകൃതിയിലുള്ള ഏത് പാത്രവും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമത് വേണ്ടത് അനുബന്ധ വസ്തുവാണ്, അതായത് ചകിരിച്ചോറാണ് കേട്ടോ. അധികമൊന്നും വേണ്ട, കുറച്ച് ചകിരിച്ചോറ് മതി. സാധാരണ വലിപ്പമുള്ള ഒരു ട്രേക്ക് ഒരു അരക്കിലോ ചകിരിച്ചോറ് തന്നെ ധാരാളമാണ്. പ്രത്യേകം വിത്തൊന്നും തന്നെ വാങ്ങേണ്ടതില്ല. ചന്തയിൽ നിന്ന് വാങ്ങുന്ന വൻപയർ, ചെറുപയർ, ഗോതമ്പ്, മല്ലി, ഉലുവ, കറിക്കടല എന്നിവയൊക്കെ നമുക്ക് നടാനെടുക്കാൻ സാധിക്കും. ഉള്ളിയും വെളുത്തുള്ളിയും പോലും ഇതേ രീതിയിൽ നടുന്നതിൽ തെറ്റില്ല എന്നാണ് അനുഭവ സമ്പന്നർ പറയുന്നത്. അവരങ്ങനെ നട്ട് വിജയിച്ചും കഴിഞ്ഞു. ട്രേ ആണ് ഇവിടെ കൃഷിയിടം എന്ന് പറയുന്നത് കേട്ടോ. ട്രേയുടെ എണ്ണവും വലിപ്പവും അനുസരിച്ച് കൃഷിയിടത്തിന്റെ വിസ്തൃതി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ കൃഷിയിടം എവിടെ സ്ഥാപിക്കണമെന്നും കൃഷി ചെയ്യുന്നയാൾക്ക് തന്നെ നിശ്ചയിക്കാൻ സാധിക്കും. സ്വീകരണ മുറിയിൽ സ്ഥാപിച്ചാലും തെറ്റൊന്നുമില്ല. അലങ്കാര വസ്തു പോലെ അതവിടെ ഇങ്ങനെ സേഫ് ആയിട്ട് തന്നെ ഇരുന്നോളൂ. ഇനി ട്രേ ഫാമിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കണം കേട്ടോ. കേൾക്കാം ഇപ്പോൾ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്, September 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

ട്രേ ഫാമിങ്ങിനെ പറ്റിയാണ് ഞാറ്റുവേലയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്രേയുടെ ചുവട്ടിൽ രണ്ടു നിരയായി ആറോ ഏഴോ സുഷിരമിടുന്നതാണ്. കട്ടിയുള്ള പരുത്തി തുണിയോ അല്ലെങ്കിൽ ചാക്കോ മടക്കിയിട്ട് അതിന് മുകളിലാണ് നമ്മൾ ഈ ട്രേ വെക്കേണ്ടത്. അധികമുള്ള വെള്ളം ഒഴുകി പോകുന്നതിനാണ് കേട്ടോ സുഷിരങ്ങൾ. ഈ വെള്ളം വലിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ഈ പരുത്തി തുണി ഉപയോഗിക്കുന്നത്. സംസ്കരിച്ച ചകിരിച്ചോറ് പല പേരുകളിൽ കടകളിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പൊടിയായുള്ളതോ കട്ടയായുള്ളതോ ഒക്കെ നമുക്ക് വാങ്ങാം, നമ്മുടെ ഇഷ്ടാനുസരണം. കട്ടയാണെങ്കിൽ ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ചെടുക്കണം. ഒരു വളവും ഇതിനകത്ത് ചേർക്കേണ്ടതില്ല. ട്രേയുടെ അടിയിലായിട്ട് ചകിരിച്ചോറ് ഒരു നിരയായി ഇട്ടു കൊടുക്കുക. ഇതിനു മുകളിലാണ് വിത്ത് വിതയ്ക്കേണ്ടത്. ഒരു ട്രേയിൽ ഒരിനം വിത്ത് മാത്രം വിതയ്ക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എത്ര ഇനം ആവശ്യമാണോ അത്രയും ട്രേകൾ തയ്യാറാക്കി വെക്കുക. നടാൻ ഉദ്ദേശിക്കുന്ന വിത്തുകൾ ഒരു രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം എടുത്താൽ കിളിർപ്പ് വേഗത്തിലായിക്കൊള്ളും. ഒന്നിനുമേൽ മറ്റൊന്ന് വരാത്ത രീതിയിൽ വിത്തുകൾ നിരത്തി വിരിക്കുക. ഇടയകലം തീരെ വേണ്ട കേട്ടോ. ഈ ഒരു കാര്യം കൂടി കർഷകർ ശ്രദ്ധിക്കണം. വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു നിര ചകിരിച്ചോറ് കൂടി നിരത്തണം. ഇതിന് മുകളിലായി നേരിയ തോതിൽ വെള്ളം നനച്ചു കൊടുക്കുക. ചകിരിച്ചോറിന് ഈർപ്പം പിടിച്ചു നിർത്താനുള്ള കഴിവുള്ളതിനാൽ തന്നെ എല്ലാ ദിവസവും നമ്മൾ നനയ്ക്കേണ്ടതില്ല. സാധാരണ ഏത് കൃഷി ഏത് വിത്ത് വിതച്ചാലും നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. ഇവിടെ ഈ ചകിരിച്ചോറിന്റെ ഒരു ബെനിഫിറ്റ് അതാണ്, നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നടീലിന്റെ പിറ്റേ ദിവസം മുതൽ വിളവെടുപ്പ് തുടങ്ങാമെന്നുള്ളതാണ് പ്രത്യേകത. ഏത് രൂപത്തിൽ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് വിളവെടുപ്പിന് വേണ്ട ദിവസങ്ങൾ നിശ്ചയിക്കുന്നത് കേട്ടോ. പൊതുവെ പറഞ്ഞാൽ ഒരു ദിവസം മുതൽ ഒരു മാസം വരെയാണ് വിളവെടുപ്പിന് വേണ്ടി വരുന്നത്. കുരിപ്പിച്ച പയറിനങ്ങൾ ലഭിക്കാനായി കൃഷി ചെയ്യുന്നവർക്കാണ് പിറ്റേന്ന് തന്നെ വിളവെടുപ്പ് നടത്താവുന്നത്. പയറിനങ്ങളും കരക്കടലയും ഒക്കെയാണ് കുരിപ്പിച്ച രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇവ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ പോഷക ലഭ്യത ഏറ്റവും കൂടുതലായിരിക്കുന്നത് കുരിപ്പിച്ച് ഉപയോഗിക്കുമ്പോഴാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നടീലിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവയുടെ തോട് പൊട്ടുക യും വാലുപോലെ ഒരു വേര് ചുവട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കും. ഇതാണ് വിളവെടുപ്പിന് പറ്റിയ വളർച്ച. വാരിയെടുത്ത് ചകിരിച്ചോറ് കഴുകി മാറ്റിയാൽ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. കറി വെക്കാതെ തന്നെ ഇത് പച്ചയ്ക്ക് കഴിക്കുന്നവരും ധാരാളമാണ് കേട്ടോ. എല്ലാ ദിവസവും ഒരു നേരം പാചകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കുന്നവർക്ക് പറ്റിയതാണ് ഇങ്ങനെ ഈ കുരിപ്പിച്ച പയറിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാല് ആദ്യത്തെ ദിവസം മുതൽ, അതായത് നട്ട് പിറ്റേ ദിവസം മുതൽ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതി തന്നെയാണ് ഈ ട്രേ ഫാമിംഗ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: 25ൽ ഒന്ന് നമുക്ക് അടിച്ചാലോ? 100ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കെ സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കെ സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കെ സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രേ ഫാമിങ്ങിനെ പറ്റിയാണ്. നമ്മൾ ഞാറ്റുവേലയിലൂടെ അതിന്റെ ആദ്യഘട്ടമൊക്കെ ഞാൻ പറഞ്ഞു തന്നു, പ്രത്യേകതയും പറഞ്ഞു. അതായത് നട്ട് ഒരു ദിവസം കഴിഞ്ഞാലുടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വിളവെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയെന്ന്. അപ്പോ അതിനുശേഷം ഈ 4-5 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു പയറില് 1-2 ഇലയൊക്കെ വിടർന്നു വന്നിരിക്കും. ഇങ്ങനെ 2 ഇല പരിവമാകുമ്പോൾ തോരനുണ്ടാക്കാൻ നല്ല ഒന്നാന്തരമായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ പയർ എന്ന് പറയുന്നത്. തീയൽ, സാമ്പാർ, അവിയൽ എന്നിവയിൽ ചേർക്കുകയും നല്ലതാണ്. സലാഡുകളിൽ ഇത് അരിഞ്ഞിടുന്നതും ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് ഭയങ്കര പോഷക ഗുണമുള്ളതാണ്. ഏതു രീതിയിലാണെങ്കിലും നന്നായി കഴുകിയെടുത്താൽ മാത്രം മതി. മുതിര, ഗ്രീൻ പീസ് തുടങ്ങിയവയൊക്കെ 5-6 ഇല എത്തുന്നത് വരെ പരിപാലിച്ചതിനു ശേഷം നമുക്ക് ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഇത്രയും വളർച്ചയിൽ അവ അരിഞ്ഞെടുത്താണ് തോരനും മറ്റും ഉപയോഗിക്കുന്നത്. ഞരമ്പുകളുടെ ബലഹീനതയ്ക്കെതിരെയുള്ള മികച്ച ഔഷധമാണ് ഇത്തരത്തിൽ 1 ആഴ്ചയിലധികം വളർച്ചയെത്തിയ ഇലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രേ ഫാമിങ്ങിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. നമുക്കത് പല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ചെറിയ മുള പൊട്ടുന്ന പയറുകളൊക്കെ വളരെ പോഷക സമൃദ്ധമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞ് 1-2 ഇല വന്നതിന് ശേഷം നമുക്ക് അത് തോരനായിട്ട് മറ്റുമൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വേണ്ടുന്നത് ഒരു ചെറിയ ട്രേ ആയിരിക്കണം, വലിയ കുഴിയുള്ള ട്രേ ആയിരിക്കില്ല, ഒരു പരന്ന ട്രേ ആയിരിക്കണം. അതിൽ ചകിരിച്ചോറ് നമുക്ക് സുലഭമായിട്ട് വാങ്ങാൻ കിട്ടും. ആ ചകിരിച്ചോറ് നിരത്തിയതിനു ശേഷം നമുക്ക് കൃഷി ചെയ്ത് തുടങ്ങാനും സാധിക്കും. അപ്പോൾ ട്രേ ഫാമിംഗ് എന്ന ഈ ഒരു കൃഷി രീതി പ്രയോഗിക്കാനായിട്ട് ആരും മറക്കേണ്ട. നമുക്ക് അടുക്കളയുടെ ഒരു വശം ചേർന്നിട്ടുള്ള ഒരു വളരെ കുഞ്ഞ് സ്പേസിലാണെന്നുണ്ടെങ്കിലും ട്രേ ഫാമിംഗ് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാറ്റുവേലയിൽ ഒരു ഷോർട്ട് ബ്രേക്കാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: അരവിന്ദ്
3: ആഘോഷം.

ഞാറ്റു വേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രേ ഫാമിങ്ങിനെ പറ്റി ഏകദേശം കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞല്ലേ. ഇനി എല്ലാവർക്കും മനസ്സിൽ ആഗ്രഹമുള്ള ഒരു കൃഷിയുണ്ട്, വാനിലയാണ്. വാനില വീണ്ടും വരുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു വീണ്ടും വന്നിരിക്കുന്നു വാനില. പലരും ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ വാനില. ഇടക്കാലത്ത് അതൊരു വലിയ ട്രെൻഡായിരുന്നു, പിന്നെ ആ ഒരു ട്രെൻഡൊക്കെ പോയി വാനില പലരും കൃഷി ചെയ്യാതെയായി. ഇന്നിതാ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ് നമ്മുടെ ഈ വാനില കൃഷി. 10-12 വർഷം മുമ്പ് ശരിക്കും എന്തായിരുന്നു വാനിലയുടെ അവസ്ഥ? കേരളത്തിലെ രാജകീയമായ ഒരു വിളയായിരുന്നു വാനില. 1 കിലോ പച്ച ബീൻസിന് 3000 രൂപയ്ക്ക് വരെ വിറ്റ കർഷകരുണ്ട്. 1 മീറ്റർ വള്ളിക്ക് 100 രൂപയ്ക്ക് മുകളിലായിരുന്നു അക്കാലത്തെ വില എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊ വീണ്ടും അതേ നല്ല കാലം നമ്മുടെ വാനിലയ്ക്ക് ഉണ്ടാവുന്നതിന്റെ സൂചനകളാണ്. അത്തരത്തിലുള്ള സൂചനകൾ വിപണിയിൽ നിന്ന് നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്, വേറൊന്നുമല്ല, ഒരിക്കലും പഴയ വില നിലവാരത്തിലേക്ക് വാനില പോകാൻ അനുവദിക്കരുത്. വരുമാനം മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് താഴേക്ക് വീടാനിടയുള്ള ആഘാതവും കൂടും എന്നാണല്ലോ പറയാറ്. 1 കിലോ പച്ച ബീൻസിന് 500 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നല്ലൊരു വിലയായി കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കർഷകര് അങ്ങനെ ഒരു നല്ല വിലയായിട്ട് അതിനെ കാണാൻ മാനസികപരമായി തയ്യാറെടുക്കണം. വാനിലയുടെ കൃഷിയിലേക്ക് തിരിയുന്നതിന് മുമ്പ് ആദ്യമായി മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. വരും വർഷങ്ങളിൽ സ്വാഭാവിക വാനിലയ്ക്ക് ആവശ്യക്കാർ വർദ്ധിച്ചു വരുമെന്ന സൂചനകളാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്നത്. വാനില എന്നത് ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ വളരുന്ന സുഗന്ധ വിളകളിൽ ഒന്നാണ്. ഐസ്ക്രീമുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാനില അതിന്റെ എസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇതിൽ 2% സ്വാഭാവിക വാനിലിൻ എന്ന് പറയുന്ന സത്തടങ്ങിയിട്ടുള്ളതായി കണക്കാക്കിയിരിക്കുന്നു. ഇത്രയും ചെറിയ അളവ് വാനിലിൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ സസ്യം കൃഷി ചെയ്ത് വളർത്തുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഏറ്റവും മുന്തിയ ഇനം ഐസ്ക്രീമുകളിലും മറ്റും ചേർക്കുന്നതിനാണ് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത്. സാധാരണ ഇനം ഐസ്ക്രീമുകളിലും കേക്കുകളിലും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങളിലും ചേർക്കുന്നത് കൃത്രിമമായി തയ്യാറാക്കുന്ന വാനില എസൻസ് ആണ്. ഇതിന് പകരമായിട്ട് ആരോഗ്യപരമായ സുരക്ഷയെ കണക്കിലെടുക്കുന്നവരും വലിയ വില കൊടുക്കാൻ തക്ക ധനസ്ഥിതിയുള്ളവരുമായിട്ടുള്ള ഉപഭോക്താക്കളാണ് ഈ പ്രകൃതിദത്ത വാനിലയ്ക്ക് പിന്നാലെ പോകുന്നത്. വാനിലയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അനുകൂലമായ ഘടകങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഒന്നാമതായിട്ട് കേരളത്തിന് ഈ കൃഷി പുതിയതല്ല എന്നുള്ളൊരു കാര്യമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് വാനില നല്ല തോതിൽ ഏത് ഭാഗത്തും കൃഷി ചെയ്തിരുന്ന ഒരു ഇനമാണ്. നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ കൃഷിമുറകൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിക്കാർക്കൊക്കെ വളരെ പരിചിതമാണ്. പ്രത്യേകിച്ച് അവരെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. ഏറ്റവും മികച്ച രീതിയിൽ കൃഷി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കാൻ തക്ക പരിചയം സിദ്ധിച്ച കർഷകരും നമ്മുടെ നാട്ടില് മലയാളികളിൽ ഒരുപാടുണ്ട്. വിപണനത്തിനും ഏറെക്കുറെ നല്ല ക്രമീകരണങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നത് തന്നെയാണ്. വീണ്ടും അവയൊക്കെ പൊടി തട്ടിയെടുക്കാൻ വാനില കൃഷിക്ക് കേരളത്തിൽ ഇനിയും വേരോട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പോൾ മാനം മുട്ടുന്ന വില ഒരിക്കലും പ്രതീക്ഷിക്കരുതെന്ന് മാത്രം, കിട്ടുന്ന വില നമുക്ക് പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാനില കൃഷിയുടെ ഒരു നല്ല കാലം ഇനി വരാനിരിക്കുന്നുണ്ട്. ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാനില കൃഷിയുടെ പ്രത്യേകതകളൊന്നും അവസാനിക്കുന്നില്ല. കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്
3: .in. ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
7: ഓക്സിജൻ.

ഞാറ്റുവേലയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാനില കൃഷിയുടെ പ്രത്യേകതകളെ കുറിച്ചാണ്. വൻ തോട്ടങ്ങളിൽ വളർത്തുന്നതിനേക്കാൾ മികച്ച തോതിൽ വളർത്താനും ആദായമെടുക്കാനും സാധിക്കുന്നത് നമ്മളെ വീട്ടുവളപ്പുകളിലും ചെറിയ പുരയിടങ്ങളിലും ഒക്കെ വാനില വളർത്തുമ്പോഴാണ്. കാരണം വേറൊന്നും അല്ല കേട്ടോ, ഇതിന് നിത്യശ്രദ്ധയും നനയും പരിചരണവും ആവശ്യമാണ്. പരിചരണത്തിൽ ഏറ്റവും പ്രധാനം ഇതിന്റെ പരാഗണ പ്രക്രിയയിൽ സഹായിക്കുക എന്നതാണ്. ഒരേ പൂവിൽ തന്നെ ആൺഭാഗവും പെൺഭാഗവും അടങ്ങിയിരിക്കുന്നതിനാലും ഇവയെ രണ്ടിനെയും വേർതിരിച്ച് ചെറിയ ഇതൽ പോലെയൊരു ഭാഗമുള്ളതിനാലും വാനില സസ്യത്തിന് സ്വയം പരാഗണം നടത്തുന്നതിന് സാധിക്കുകയില്ല. ഓരോ പൂവ് വീതം കൈകൊണ്ട് പരാഗണം നടത്തി കൊടുക്കണം. ഇതുകൊണ്ട് തന്നെ 1000 ചുവടിൽ താഴെയുള്ള കൃഷിയാണ് ആർക്കും സ്വന്തം നിലയിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് രോഗത്തിന്റെ സാന്നിധ്യം ഏറ്റവും കുറയ്ക്കാൻ സാധിക്കുന്നതും കുറഞ്ഞ തോതിലുള്ള കൃഷിയിൽ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഏക്കറൊക്കെ കൃഷിയുണ്ടെന്നുണ്ടെങ്കിൽ ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കർഷകന് വലിയൊരു നഷ്ടമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഫ്യൂസേറിയ വാട്ടം എന്നതാണ് വാനിലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു കുമിൾ രോഗമാണെങ്കിലും പടരുന്നത് വളരെ വേഗത്തിലായിരിക്കും. അതിനാൽ രോഗം വന്നാൽ സസ്യത്തെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട. രോഗം വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഒരു പോം വഴി, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ. 6 ഇഞ്ചിനുമേൽ നീളമുള്ള ബീൻസുകളെയാണ് ഏറ്റവും മികച്ചതായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. വളവുകളില്ലാതെ നേരെ വളരുന്നതുമായിരിക്കണം ഇവ. അതിനെ നമ്മൾ മികച്ച ബീൻസ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. തള്ളവിരൽ വണ്ണമാണ് മികച്ചതിന് ഉണ്ടാകേണ്ടത്. ഇത്തരം 25-30 ബീൻസ് 1 കിലോ ഉണ്ടാകും. ഒരു ചെടിയിൽ 10 വരെ പൂക്കുലകൾ ഉണ്ടായിരിക്കുന്നത് സാധാരണമാണ്. ഓരോ കുലയിലും കൃത്രിമ പരാഗണത്തിലൂടെ 10 ബീൻസെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നതിനെ സാധിക്കുകയുള്ളൂ. അതായത് ഈ കണക്കനുസരിച്ച് ഒരു ചെടിയിൽ നിന്ന് 4 കിലോയ്ക്ക് മേൽ ബീൻസ് ലഭിക്കും. കിലോയ്ക്ക് 500 രൂപ എന്ന് കണക്കാക്കിയാലും ഒരു ചെടിയിൽ നിന്ന് 2000 രൂപ ആദായം കിട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് വാനില പ്രിയപ്പെട്ട വിളയാക്കുന്നത് കേട്ടോ. ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും കുട്ടികൾക്കുമെല്ലാം പരാഗണം നടത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിനായിട്ട് പ്രത്യേകം പണിക്കാരെ ഒന്നും തേടേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. പോളി ഹൗസുകളിൽ വളർത്തുന്നതിനും വാനില വളരെ മികച്ചത് തന്നെയാണ്. കാരണം കുത്തനെയുള്ള ഉയരം ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിളയാണല്ലോ നമ്മൾ ഈ പോളി ഹൗസിനുള്ളില് മികച്ച ആദായം തരുന്നതായിട്ട് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ആ സ്ഥിതിയിൽ വാനില അതിനും യോജിക്കുന്ന വിള തന്നെയാണ്. പരാഗണം നടത്താൻ സൗകര്യപ്രദമായ ഉയരത്തിൽ വലിച്ചു കെട്ടുന്ന വള്ളികളിൽ കോർത്ത് ഇവ വളച്ചു കെട്ടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. സോ വാനിലയുടെ കൃഷിരീതി ഒന്നും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. കർഷകർ അതിൻ്റെയൊക്കെ അറിവ് ഓൾറെഡി ആർജിച്ചു കഴിഞ്ഞു. കാരണം ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും മികച്ച ഒരു ഇനം തന്നെയായിരുന്നല്ലോ വാനില. ഇനിയും അതേ കാലം തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് വാനില കൃഷിയെപ്പറ്റി നമ്മൾ കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ട് അതിലേക്ക് തിരിയുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ജൈവകൃഷിയുടെ ചുവടുമാറ്റത്തെക്കുറിച്ചാണ് ഇനി ഞാറ്റുവേലയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വന്തം കൃഷിയിടവും വീട്ടുവളപ്പുമെല്ലാം വിഷമുക്തമാക്കണമെന്ന നിലപാടിന്റെ പേരിലാണ് പലരും ഈ ജൈവകൃഷിയിലേക്ക് ചുവടുമാറുന്നത്. എന്നാൽ നിലവിലുള്ള കൃഷിയിൽ നിന്ന് ജൈവകൃഷിയിലേക്ക് മാറുന്നവർക്ക് തുടക്കത്തിൽ പല പ്രായോഗിക പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ട് വരും, ഉറപ്പാണ്. കാരണം അതുവരെ അവർ പൂർണ്ണമായും ജൈവകൃഷി ആയിരിക്കില്ല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ജൈവകൃഷിയിലേക്ക് മാറുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ വരും. അവയെ നേരിടുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുള്ള വഴികൾ സ്വയം ആർജിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ജൈവകൃഷി തീർച്ചയായിട്ടും നല്ലതാണ്, നമ്മളൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഒരു ഡസൻ കാര്യങ്ങളിലാണ് തുടക്കക്കാർ ശ്രദ്ധിക്കാനുള്ളത്. ഓർക്കുക, ആരോഗ്യപരമായ പ്രശ്നങ്ങളെ മറക്കാൻ തയ്യാറാകുമെങ്കിൽ എല്ലാം തികഞ്ഞ കൃഷി സമ്പ്രദായത്തിൽ നിന്നാണ് ചുവടുമാറ്റം നടത്തുന്നത്. പുതുതായി സൃഷ്ടിച്ചെടുക്കുന്ന കൃഷി സമ്പ്രദായവും ഇതേ രീതിയിൽ കുറ്റവും കുറവും തീർത്തെടുക്കാൻ സമയം ആവശ്യം തന്നെയാണ്. അതിനുള്ള ക്ഷമയും സ്വന്തം രീതികൾ കണ്ടെത്തുന്നതിനുള്ള തന്മയത്വവുമാണ് ജൈവ കൃഷിയിലേക്ക് തിരിയുന്നവർക്ക് ആദ്യം വേണ്ടത്. അതായത് അവരെപ്പോഴും ഒരു റിസർച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും കൃഷിയുടെ ഓരോ ചുവടുകളും വെച്ചുകൊണ്ടിരിക്കുക. മണ്ണിനും പരിസ്ഥിതിക്കും ദോഷകരമായി മാറാവുന്ന ഒരു കാര്യവും ചെയ്യരുത്. ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനമാണ് ആവശ്യമായിട്ടുള്ളത്. കാരണം രാസകൃഷിയുടെ ദോഷങ്ങൾ സംബന്ധിച്ച വ്യക്തമായ ബോധ്യത്തിൽ നിന്നാണല്ലോ നമ്മൾ ഈ ജൈവ കൃഷിയിലേക്ക് ചുവടുമാറാൻ തന്നെ തീരുമാനമെടുക്കുന്നത്. നമുക്ക് തന്നെ അറിയാം ഏതൊക്കെ തരത്തിലുള്ള കീടനാശിനികളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് തളിക്കുന്നതെന്നുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യപ്രദമായിട്ടിരിക്കാൻ ആരോഗ്യമുള്ള പച്ചക്കറികൾ വേണം. സോ നമ്മൾ ജൈവ കൃഷിയിലേക്ക് തിരിയുന്നത്. ഏതെങ്കിലും പച്ച ഇലയിൽ വീഴുന്ന സൂര്യപ്രകാശം ഉപയോഗിച്ച് സസ്യം പ്രകാശ സംശ്ലേഷണം ചെയ്യുന്നതനുസരിച്ചാണ് ഭക്ഷണത്തിന്റെ പ്രാഥമിക ഉത്പാദനം നടക്കുന്നത്. അതിനാൽ കൃഷിയിടം പരമാവധി സസ്യങ്ങൾ വളരുന്ന അവസ്ഥയിൽ സംരക്ഷിക്കുക. ഏതെങ്കിലും സസ്യങ്ങൾ വളരട്ടെ, ഒന്നുമില്ലാത്ത പുരയിടം സൂക്ഷിക്കുന്നതിൽ നല്ലത് പുല്ലെങ്കിലും വളരുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആഴത്തിലുള്ള കൊത്തും കിളയും ഉഴവും ഒഴിവാക്കുക. ഇതുവഴി മേൽമണ്ണ് ഇളകി ചുവടുഭാഗത്തേക്ക് പോകുന്നു എന്ന പ്രശ്നത്തിലുപരി മണ്ണൊലിപ്പിന് കാരണമാവുകയും ചെയ്യുന്നു. നടയിലിന്റെ സമയത്തും വിത്ത് വിതയ്ക്കുമ്പോഴും മണ്ണിളക്കാതെ സാധിക്കാത്തതിനാൽ ഏറ്റവും കുറഞ്ഞ തോതിൽ മാത്രം അങ്ങനെ ചെയ്യുക. രോഗകീട പ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങളും വിള ഇനങ്ങളും നടയിലിനായിട്ട് തിരഞ്ഞെടുക്കാൻ കൂടി ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ പരീക്ഷണശാലകൾ പുറത്തിറക്കിയ വിത്തുകളും ഒട്ടുതൈകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ജൈവ കൃഷിയിലേക്ക് തിരിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് പോയിന്റുകൾ മനസ്സുകൊണ്ട് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. പുതിയ പരീക്ഷണങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
5: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കയിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

ഒരു കർഷകൻ ജൈവ കൃഷിയിലേക്ക് തിരിയുന്നത് തീർച്ചയായിട്ടും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടി തന്നെയാണല്ലേ. യെസ്, ജൈവ കൃഷിയിലേക്ക് തിരിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃഷിയിടം പരമാവധി പുതിയിട്ട് സൂക്ഷിക്കാൻ ഇത്തരത്തിലുള്ള കർഷകർ ശ്രദ്ധിക്കുക. മൊത്തത്തിൽ പുതിയിടാൻ സാധിക്കില്ലെങ്കിൽ നടയിൽ കഴിഞ്ഞ ചെടികളുടെ ചുവട്ടിലെങ്കിലും ആവശ്യത്തിന് പുതിയിടുന്നത് ജൈവ കൃഷിക്ക് വളരെ നല്ലതാണ്. ഏത് ജൈവ വസ്തുവും അഴുകി മണ്ണിൽ ചേരുമ്പോൾ അത് മണ്ണിന്റെ വളർക്കൂറാണ് തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ക്ലേദം എന്ന പദാർത്ഥം ചെടികളുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമാണ് കേട്ടോ. പുതയിട്ടതിന്റെ മേൽ പച്ച ചാണകമിടുകയോ ചാണകം കലക്കിയ കുഴമ്പൊഴിക്കുകയോ ചെയ്യുക. ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളവർ അതിൽ നിന്ന് സ്ലറി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പുതയിട്ട് ജൈവ വസ്തുക്കൾ വേഗത്തിൽ അടുക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. കുറേശ്ശെയായി പുത നനച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. പുതയിടുന്നത് ഒരിക്കലും അവസാനിപ്പിക്കരുത്. പുതയിടുന്നതനുസരിച്ച് മണ്ണിലെ സൂക്ഷ്മജീവി സാന്നിധ്യമാണ് വർദ്ധിക്കുന്നത്. അവ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പുതയിട്ട് കൊടുത്താൽ മണ്ണിന്റെ വളക്കൂറ് അതിവേഗം വർദ്ധിക്കും. ഓല, ചപ്പുചവറുകൾ, കടലാസ്, വാഴപ്പിണ്ടി, അടുക്കളയിലെ പാഴ്വസ്തുക്കൾ എന്നിവയെല്ലാം നമുക്ക് ഈ പുതയിടലിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പയർവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾക്കും വൃക്ഷവിളകൾക്കും കൃഷിയിൽ വേണ്ടത്ര പ്രാധാന്യം നൽകുക. പയർവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ ചെടികളുടെ വേരുഭാഗത്ത് നൈട്രജൻ ലഭ്യത ഉറപ്പാക്കുന്നുണ്ട്. മരങ്ങളാകട്ടെ പുരയിടത്തിനെ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ചപ്പുചവറുകൾ നന്നായിട്ട് നൽകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇലകൊഴിയുമല്ലോ. പാഴ്വസ്തുക്കളൊന്നും കത്തിച്ച് കളയരുത്. കാരണം ഇതുവഴി നഷ്ടപ്പെടുന്നത് പുതയിടുന്നതിനുള്ള വിലപ്പെട്ട വസ്തുക്കൾ തന്നെയാണ്. പോരെങ്കിൽ കൃഷിയിടത്തിൽ വെച്ച് തീ കത്തിക്കുമ്പോൾ അത്രയും സ്ഥലത്തെ സൂക്ഷ്മജീവികളുടെ നാശത്തിനും അതിടയാക്കുന്നുണ്ട്. വേണമെങ്കിൽ പുറമേ നിന്ന് ചാരം കൊണ്ടുവന്ന് കൃഷിയിടത്തിൽ നമുക്ക് ഉപയോഗിക്കാം. രാസവസ്തുക്കൾ കൃഷിയിടത്തിൽ ഉപയോഗിക്കുകയേ ചെയ്യരുത്. രാസവളങ്ങളിൽ ഫോസ്ഫാറ്റിക് വളങ്ങൾ, അതായത് മസൂറി, രാജ്ഫോസ് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഇവ രണ്ടും പാറപ്പൊടി മാത്രമാണ്. രാസവളങ്ങൾ നൽകുന്നതിന് തുല്യമായ പ്രയോജനം നൽകാൻ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, ജൈവ സ്ലറികൾ, പച്ചില വളങ്ങൾ എന്നിവയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഫ്യൂച്ചറിൽ നമുക്കൊരു നല്ല ജൈവ കർഷകനായിട്ട് മാറാനും സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്, വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: ഉണ്ണിയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
3: ഓക്സിജൻ.

ഒരു കർഷകൻ ജൈവ കൃഷിയിലേക്ക് തിരിയുമ്പോൾ വളപ്രയോഗമാണല്ലോ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, പച്ചില വളങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതിലും മെച്ചം അവയെ പുളിപ്പിച്ച ശേഷം ഉപയോഗിക്കുന്നതാണ്. പുളിപ്പിക്കുന്നതിനായിട്ട് വളക്കൂട്ടുകൾ തയ്യാറാക്കുമ്പോൾ ശർക്കര, പാളയൻകോടൻ പഴം, തൈര്, ചാണകം, ഗോമൂത്രം തുടങ്ങിയവ ചേർക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ്. പുളിപ്പിക്കുന്നതിനനുസരിച്ച് ഈ വളക്കൂട്ടുകളിൽ സൂക്ഷ്മജീവി സാന്നിധ്യം പരമാവധി വർദ്ധിക്കും. ജീവാണു വളങ്ങളും ജീവാണു മിശ്രിതങ്ങളും കൃഷിയുടെ ഭാഗമാക്കുക എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. റൈസോബിയം, അസെക്ടോബാക്ടർ, അസെറ്റോപൈറില്ലം, സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബ്യൂവേറിയ, വെർട്ടിസീലിയം, വാം തുടങ്ങി കൃഷിയിൽ നിത്യേന ആവശ്യമായി വരുന്ന ജീവാണു വളങ്ങളും മിശ്രിതങ്ങളും ഏറെയാണ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കുമെതിരെ അങ്ങേയറ്റത്തെ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഒരു വലിയ ടാസ്ക്. ഏതെങ്കിലും ഒരു പ്രാണിയെ കണ്ടെന്ന് കരുതി പരിഭ്രമിക്കേണ്ട കാര്യമില്ല. പ്രാണികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മാത്രമാണ് അവ കീടമായിട്ട് മാറുന്നത്. അതിനു മുമ്പ് തന്നെ അവയെ കൈകൊണ്ട് പിടിച്ച് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കെണികൾ ഉപയോഗിച്ച് നശിപ്പിക്കുകയോ ചെയ്യുക. വ്യത്യസ്തമായ കെണികളും ജീവാണു കീടനാശിനികളും നമുക്കിപ്പോൾ ഒരുപാട് ലഭ്യമാണ്. എന്തായാലും ഈ ജൈവ കൃഷി ജീവാണു വളങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യമാണ് ജൈവ കൃഷിയിലേക്ക് തിരിക്കുമ്പോൾ കർഷകർ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി കൃഷി ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു കർഷകന് വലിയ ടെൻഷനാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് വായ്പകളുണ്ട് കേട്ടോ. എന്തായാലും കാർഷിക സംരംഭങ്ങൾക്കുള്ള മുദ്ര ലോണിനെ പറ്റി കൂടി നമുക്കൊന്ന് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക് ജി മാർട്ട് ലക്കാ ലക്കാ
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
0: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

കാർഷിക സംരംഭങ്ങൾക്കുള്ള മുദ്രാവായ്പയെക്കുറിച്ചാണ് ഇനി ഞാറ്റുവേലയിൽ കേൾക്കുന്നത്. കാർഷിക മേഖലയിലെ സംരംഭങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള മുദ്രാവായ്പാ പദ്ധതി. അതായത് ഈടൊന്നുമില്ലാതെ 10 ലക്ഷം രൂപ വരെ സംരംഭങ്ങൾക്ക് വായ്പയായി നൽകുന്നതാണ് കേട്ടോ മുദ്രാ പദ്ധതി എന്ന് പറയുന്നത്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റിഫൈൻസ് ഏജൻസി ലിമിറ്റഡ് എന്നതിന്റെ ചുരുക്ക പേരാണ് മുദ്ര എന്ന് പറയുന്നത്. വിവിധ വിഭാഗങ്ങൾക്കനുസരിച്ച് 7 മുതൽ 14 വരെ ശതമാനം പലിശയ്ക്ക് നൽകുന്ന വായ്പയുടെ തിരിച്ചടവ് കാലാവധിയും സംരംഭങ്ങൾക്ക് വളരെ അനുകൂലമാണ്. 7 വർഷം വരെയാണ് കേട്ടോ ഈ വായ്പയുടെ കാലാവധി എന്ന് പറയുന്നത്. അതായത് ദീർഘകാല വായ്പകൾക്ക് തുല്യമായ നിലയിലാണ് മുദ്രാ വായ്പയും ലഭിക്കുന്നത്. വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സബ്സിഡികൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മറ്റു വകുപ്പുകൾ നൽകി വരുന്ന സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ അപേക്ഷകർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. കാർഷിക പ്രവർത്തനങ്ങൾക്ക് വായ്പ ലഭിക്കില്ല. അതിന് നിലവിലുള്ള ഹ്രസ്വകാല ദീർഘകാല വായ്പകളെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള സേവനങ്ങളും കാർഷിക പ്രവർത്തനങ്ങൾക്ക് നിലവിൽ ലഭ്യമാണ്. 4% പലിശയ്ക്ക് ലഭിക്കുന്ന കാർഷിക സ്വർണ്ണപ്പണയവും കർഷകരുടെ മെച്ചം തന്നെയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മുദ്രാവായ്പ സംരംഭങ്ങൾക്ക് മാത്രമാണ് കേട്ടോ ലഭിക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിനും സംഭരിക്കുന്നതിനും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും അനുബന്ധ സംരംഭങ്ങൾക്കും ഈ ഒരു പദ്ധതി വളരെയധികം സഹായിക്കും. സംസ്കരണം എന്നാൽ ഉൽപ്പന്ന നിർമ്മാണവും മൂല്യവർദ്ധനയും എല്ലാം അതിന്റെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ ഏറെയുള്ള കേരളത്തിന് ഈ ഒരു വായ്പാ പദ്ധതി ഏറെ ഗുണകരമായി മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇന്നിപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. കെട്ടിടം, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ വാങ്ങാൻ മാത്രമല്ല വേണ്ടത്ര പ്രവർത്തന മൂലധനം ലഭ്യമാക്കാനും മുദ്രയ്ക്ക് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ മുദ്രാ ലോൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളവർക്ക് അതിനകത്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നത്, അങ്ങനെ കുറെ സംശയങ്ങളുണ്ടല്ലേ, എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് ഞാറ്റുവേലയിലൂടെ. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം, അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്, സെപ്റ്റംബർ 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

Good evening. Welcome to Astria Premier League with me, RJ Anamika. ഇന്നത്തെ ദിവസം, അതായത് September 7, മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. കലാമൂല്യമുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമ പോലെയാണ് മമ്മൂക്ക, അല്ലെ? ആ ഒരു സിനിമയെ ഇഷ്ടപ്പെടാനായിട്ട് 100 കാരണങ്ങൾ ഉണ്ടാകും. ഓരോരുത്തർക്കും ഓരോ കാരണം. കാലത്തെ അതിജീവിക്കുന്ന സിനിമ പോലെ മമ്മൂക്കയും. കണ്ടവർ കാണാത്തവരോട് ആ അഭിനയത്തെക്കുറിച്ച് വാചാലരാകും. മറ്റു ഭാഷകളിലേക്കും ആ ഒരു വിസ്മയം സഞ്ചരിക്കും, അംഗീകരിക്കപ്പെടും, ആരാധിക്കപ്പെടും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അത് ഗംഭീരമായിട്ട് തിരിച്ചെത്തും. കരഞ്ഞും ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും കൈയടിച്ചും ആ കഥയ്ക്കൊപ്പം പ്രേക്ഷകരും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. നല്ല സിനിമകൾ അത്ഭുതമാണെങ്കിൽ മമ്മൂക്കയും അത്തരം ഒരു അത്ഭുതമാണ്. യെസ്, ഇന്ന് നമ്മുടെ മലയാളത്തിന്റെ ഐക്കോണിക് സ്റ്റാർ മമ്മൂക്കയുടെ 75th ജന്മദിനമാണ്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ജന്മദിന ആശംസകൾ അറിയിക്കാനു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്രായത്തെ റിവേഴ്സ് ഗിയറിലിട്ട് സഞ്ചരിക്കുന്ന മലയാളികളുടെ നിത്യയൗവന വിസ്മയമാണ് മെഗാസ്റ്റാർ മമ്മൂക്ക എന്ന് തന്നെ പറയാം. ഓരോ വർഷം പിന്നിടുമ്പോഴും പ്രായത്തെയും പുതിയ തലമുറയിലെ താരങ്ങളെയും ഒരുപോലെ വെല്ലുന്ന ഡ്രസ്സിംഗ് സെൻസും അതുപോലെ ലുക്കും ഒക്കെയാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൽ നമ്മുടെ മമ്മൂക്ക തകർത്തഭിനയിച്ച കുറച്ച് സിനിമകളിലെ ഡയലോഗ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നിങ്ങൾ എത്രത്തോളം ഒരു മമ്മൂക്ക ഫാൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ ഇത്. അതോടൊപ്പം മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഇന്ന് മൺഡേ ആണ്. ത്രൂ ഔട്ട് ദിസ് വീക്ക് ഈ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറയുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ ഈ വരുന്ന വെള്ളിയാഴ്ച ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കും. ആ ഭാഗ്യശാലിക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. സോ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് ആദ്യം രണ്ട് സൂപ്പർ ഡ്യൂപ്പർ പാട്ടുകൾ കേൾക്കാം ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, സമീപം പുലമൺ, കൊട്ടാരക്കര.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നല്ല ആരോഗ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ശരീരത്തിൽ ആവശ്യത്തിന് രക്തം ഉണ്ടായിരിക്കുക എന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ പലരും നേരിടുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് അനീമിയ അഥവാ രക്തക്കുറവ്. അനീമിയ ഉണ്ടാക്കാനുള്ള കാരണങ്ങളെ കുറിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ചും നമ്മളോട് അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു പ്രമുഖ കൺസൾട്ടന്റ്, ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റ് ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ് ആയ ഡോക്ടർ പ്രീതി സൂസൻ ഫിലിപ്പ്. കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RG സുൽത്താനയോടൊപ്പം.

0: ഇന്റർനാഷണൽ ലെവൽ.
1: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയം വരക്കിപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം, അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
6: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള കുറച്ച് സൂപ്പർ ഡ്യൂപ്പർ സിനിമകളിലെ സൂപ്പർ ഡ്യൂപ്പർ ഡയലോഗ്സ് ആണ് കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം കേൾക്കാനായിട്ട് പോകുന്നത് ഒരു പഞ്ച് ഡയലോഗ് ആണ് കേട്ടോ. ഓഡിയോ ഇതാണ്.
11: അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് ദാ. ഇതിനപ്പുറം കടന്നാൽ മമ്പർ ആലിക്കുന്ന സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിന്റെ അടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവൻ ഉണ്ണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. വള്ളുമ്പറം കലന്തുകുട്ടിയാച്ചാൽ ശിക്ഷണ തല്ലുമുടിയില്ല മാധവൻ ഉണ്ണി.
10: യെസ്, നമ്മുടെ മമ്മൂക്കയുടെയും ഷാജി കൈലാസ് കോംബോയിൽ വന്നിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമിലെ ഓഡിയോ ആണ്. ശോഭന ഹീറോയിനായിട്ട് എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. ഏതാണ് ഈ ഒരു ഫിലിം എന്നുള്ളതാണ് എന്റെ ചോദ്യം. സ്വാൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0947-29190090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. പട്ടാളം എന്ന സിനിമയ്ക്ക് വേണ്ടി വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു കലക്കൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Munameenmiyude crunch, aarogyathinte punch.
6: August 1 mudal September 15 vare Kerala Kashvani Vigasana Corporation maga offerukalde perumala.
7: Endanalle ee divasangalil ettu migachu ulpannangal van vilakuruvil Kerala Cash Outletukalil ninnum franchisegalil ninnum ningalkku vaangam.
6: Kerala Cash, nanmayude ruchi, aarogyathinte uravu. BDC koppam healthy onam, CBC lipid profile, TSH thudangi 40 param parameters onam packageil varum 1299 rupaykku purchase cheyam. For free home sample collection, contact 0471 310 0700.
8: Vijaya Diagnostic Center, Vijaya Jubilee Hospital na samibam, Kottarakara.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച്
6: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
8: അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടിട്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് ദാ. ഇതിനപ്പുറം കടന്നാൽ മമ്പർ ആലിക്കുന്ന സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിന്റെ അടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവൻ ഉണ്ണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. വള്ളുമ്പറം കലന്ത കുട്ടിയാച്ചാൽ ശിക്ഷണ തല്ലുമുടിയില്ല മാധവൻ ഉണ്ണി.
9: യെസ്, നമ്മുടെ മമ്മൂക്ക തകർത്തഭിനയിച്ചിട്ടുള്ള ഒരു അട്ടിപൊളി മൂവിയിലെ അട്ടിപൊളി ഡയലോഗാണിത്. ഏത് ഫിലിമിലെ ഡയലോഗാണ് എന്നതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വെള്ളിയേട്ടൻ, അഭിഷിമ, മണികണ്ഠൻ ചേട്ടൻ, ഉണ്ണി, അനുപമ, വിനോദ് ചേട്ടൻ, കെവിൻ, ഹരിത, കാത്തു, മെൽവിൻ ആൻഡ് ഫൈനലി അഭിഷേക് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് വെള്ളിയേട്ടൻ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. വെള്ളിയേട്ടൻ എന്ന സിനിമയിലെ ഒരു അട്ടിപൊളി ഡയലോഗാണ് നമ്മൾ കേട്ടത് കേട്ടോ. നമ്മുടെ ഷാജി കൈലാസ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്, രഞ്ജിത്ത് തിരക്കഥ എഴുതിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, രഞ്ജിത്തിന്റെ സിനിമകൾ കാണുന്ന സമയത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കുറേയധികം ഡയലോഗ്സ് ഉള്ള സിനിമകളിലാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. സ്വാൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പഞ്ച് ഡയലോഗിലേക്ക് കടക്കാം. ഡയലോഗ് ഇതാണ്.
10: ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്, IAS അക്കാദമി വർഷാവർഷം മടവെച്ച് വിരിയിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം.
9: യെസ്, മമ്മൂക്ക പറയുന്ന ഓരോ ഡയലോഗ് ഓർക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഡയലോഗാണ് ദ കിങ് എന്ന മൂവിക്ക് വേണ്ടിയിട്ട് മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു ഡയലോഗ് മമ്മൂക്ക ആരോടാണ് പറഞ്ഞത്? സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. മേഘം എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവർന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 46 മിനിറ്റ് ആയിട്ടുണ്ട്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
6: ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്, IAS അക്കാദമി വർഷാവർഷം മറവെച്ച് വിരിയിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം.
5: യെസ്, ഈ ഒരു പഞ്ച് ഡയലോഗ് മമ്മൂക്ക ആരോടാണ് പറഞ്ഞത് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. വിശ്വൻചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വാണി വിശ്വനാഥ്, ഉണ്ണി, അർച്ചന ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, അഭിഷിമ, വിനോദ് ചേട്ടൻ, ബെന്നിച്ചേട്ടൻ, പ്രസാദ് ചേട്ടൻ ആൻഡ് ഫൈനലി കാത്തു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് വാണി വിശ്വനാഥ് എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഈ ഒരു ഡയലോഗ് നമ്മുടെ മമ്മൂക്ക വാണി വിശ്വനാഥിനോട് പറയുന്ന ഒരു ഡയലോഗാണ് കേട്ടോ. ദ കിങ് എന്ന സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തത് കേൾപ്പിക്കാനായിട്ട് പോകുന്നത് മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഓഡിയോയിലേക്കാണ്. ഓഡിയോ ഇതാണ്.
7: ചോദിക്കാതെ പോയത് ശരിയായില്ല, അതാണോ മര്യാദ? ചോദിച്ചിട്ട് പോകായിരുന്നില്ലേ, എന്റെ ചോര തുപ്പണോ?
8: തെറ്റുപറ്റി അഭിവിശേഷിപ്പിക്കണം, എന്നെ പോവാൻ അനുവദിക്കണം.
7: ഇങ്ങനെ ചോദിച്ചാൽ പോരാ, താഴ്മയായി ചോദിക്കണം.
5: യെസ്, നമ്മുടെ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത 2024 റിലീസായിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ഓഡിയോ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, ഭ്രമയുഗം എന്ന സിനിമയിലെ ഓഡിയോ ആണ്. ഈ സിനിമയിൽ നമ്മുടെ മമ്മൂക്ക ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നന്ദലക് ജിമാർട്ട് ലക്ക ലക്ക
2: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED

0: നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ
3: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: வெல்கம் பேக் டு ஆஸ்திரேலியா பிரீமியர் லீக் வித் மீ ஆர்ஜே அனாமிக. ஸ்டுഡിയോ கிளாக்ல ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള കുറച്ച് സൂപ്പർ ഡ്യൂപ്പർ സിനിമകളിലെ സൂപ്പർ ഡ്യൂപ്പർ ഡയലോഗ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
2: ചോദിക്കാതെ പോയത് ശരിയായില്ല, അതാണോ മര്യാദ? ചോദിച്ചിട്ട് പോകായിരുന്നില്ലേ, എന്റെ ചോര തുപ്പണോ? ഇങ്ങനെ ചോദിച്ചാൽ പോരാ, താഴ്മയായി ചോദിക്കണം.
3: അനുവാദം തരണം, എന്നെ പോവാൻ സമ്മതിക്കണം.
2: തനിക്ക് പോകാൻ അനുവാദം ഇല്ല.
1: യെസ്, ബ്രഹ്മയുഗം എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഈ ഒരു സിനിമയിൽ നമ്മുടെ മമ്മൂക്ക ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
4: ഹലോ
1: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ?
4: അല്ലമീൻ.
1: അല്ലമീൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
4: അതെയല്ലോ,
1: സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ പോയായിരുന്നോ?
4: പോയിട്ട്
1: വന്നേ ഉള്ളൂ. ചായക്ക് കുടിച്ചോ? കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ റെഡി ആയിട്ടിരിക്കുവാണ് ആൻസർ പറയാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? കഥാപാത്രം ഏതാണെന്നാണ് ചോദ്യം.
4: മമ്മൂക്ക അനുവദിച്ച സിനിമയല്ലേ?
1: അഭിനയിച്ച സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരെന്താണ്?
4: കഥാപാത്രത്തിന്റെ പേര്
1: കിട്ടുന്നുണ്ടോ?
4: ഹലോ,
1: പറഞ്ഞോ. ഹലോ,
4: വല്യേട്ടനാണോ?
1: വല്യേട്ടൻ സിനിമയുടെ പേരല്ലേ?
4: വല്യേട്ടൻ സിനിമയുടെ പേരാണോ?
1: അല്ലല്ല, ബ്രഹ്മയുഗം എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആണ് കേൾപ്പിച്ചത്. ആ സിനിമയ്ക്കകത്ത് നമ്മുടെ മമ്മൂക്ക ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. കിട്ടുന്നുണ്ടോ?
4: കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
4: പടത്തിന്റെ പേര്
1: ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം. ഞാൻ 3 ഓപ്ഷൻസ് തരട്ടെ. അരക്കൽ മാധവൻ ഉണ്ണി, ഓപ്ഷൻ 1. ഓപ്ഷൻ ബി ഭാസ്കര പട്ടേലാർ, ഓപ്ഷൻ സി കൊടുമൻ പോറ്റി. അരക്കൽ മാധവൻ ഉണ്ണിയാണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നുകൂടെ
4: ആയിരിക്കും.
1: എന്നാലും എന്നാലൊന്ന് ആലോചിച്ച് നോക്കി. ഉറപ്പാണോ?
4: ഉറപ്പാണ്.
1: അപ്പൊ ഞാൻ ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തു. പക്ഷെ ആൻസർ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ.
4: ശരിയാണോ?
1: ശരിയായിട്ടുള്ള ആൻസർ കൊടുമൻ പോറ്റിയാണ്. ഓക്കെ. അല്ലമീൻ, മമ്മൂക്ക ഫാൻ ആണോ ലാലേട്ടൻ ഫാൻ ആണോ?
4: ഞാൻ മമ്മൂക്കയുടെ
1: ഫാൻസ് ആണ്. എന്നിട്ടാണോ തെറ്റുത്തരം പറഞ്ഞേ?
4: മമ്മൂക്ക എനിക്ക് ജീവനാണ്.
1: അപ്പൊ കറക്റ്റ് ആയുള്ള ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കണ്ടേ?
4: മമ്മൂക്കാട് സിനിമയിലെ പാട്ട് വരെ എനിക്കറിയാം.
1: പാട്ട് വരെ അറിയാം. എന്നാ ഒരു പാട്ട് പാടിക്കേ, കേക്കട്ടെ.
4: മമ്മൂക്കാക്ക് വേണ്ടി ഞാൻ പാടാം.
1: ഓക്കെ.
4: മമ്മൂക്കാടെ പടത്തിലെ ഒന്നും കൂടെ അവിടേക്ക്.
1: ഹലോ
4: ഹലോ,
1: പാടിക്കോ.
4: മമ്മൂക്കാടെ അടുത്തില്ലേ, മുറ്റത്തെ മുല്ലെ ചൊല്ലി കാലത്തെ നിന്നെ കാണാൻ വന്നത്തും തമ്പാനാരാരോ. ഒന്നൊന്നും മിണ്ടീടാതെ കാതോരം തന്നീടാതെ എങ്ങോ

0: நன்னோ முத்தத்தை முல்லை சொல்லு காலத்தை நின்று காணான் வண்ணத்தும் தம்பானாரோ கையத்தும் தூரே இல்லை கையத்தும் மேயும் இல்லை மேயும் போலெல்லாம் உள்ளும் நாடோடி அல்லே நாடோடி பாட்டும் பாடி பூனாலும் ஆடும் இல்லே ஆடும் கூட ஆட கள்ளி பெண்ணில்லே கள்ளக்கண்ணில்லே நின்று சுமமில்லே மொத்தத்தை முல்லை சொல்லு காலத்தை நின்று காணான் ஒன்னுக்கும் சம்பிரானாரோ.
1: ஐவா அட்டுப்பொழியாட்டு பாடியிலோ
2: நம்மடா மம்மு மம்மூக்கார ஃபேன்ஸ് ചെയ്യോ
1: ആ ഫാൻസ് ആണ്
2: നല്ല പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്
1: അഭിനയിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്
2: മായാവിയാണ്
1: ആ മായാവി എന്ന സിനിമയിലെ പാട്ടാണ്
2: മായാവി സിനിമയിലെ പാട്ട് നമ്മുടെ ആശ്രയായി എന്ന് ഇടാൻ പറ്റുമോ
1: ആ ഇടാൻ പറ്റും ഒരിക്കൽ എന്തായാലും ഇടാട്ടോ
2: ഒരു പാട്ട് ഈ പാട്ട് ഇപ്പൊ ഇടണേ
1: ആ പാട്ട് ഈ ഒരു ലൈവ് തീരുന്നതിന് മുമ്പായിട്ട് എന്തായാലും ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ
2: നല്ലൊരു പാട്ടത്
1: ആ ഇട്ട് തരാട്ടോ
2: ഓക്കെ
1: അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ നമ്മളെ വിളിച്ചത് അല്ലമീൻ ആയിരുന്നു അല്ലമീൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് സാധിച്ചില്ല എങ്കിലും നല്ല മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു അട്ടിപൊളി പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട് നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട് നോക്കാം അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കൊടുമൻ പോറ്റി അഭിഷിമ സഹദേവൻ ചേട്ടൻ കാത്തു വിനോദ് ചേട്ടൻ അനുപ്രിയ മനു ഹരിത അദ്വൈത് മാളവിക ശശികല ചേച്ചി വിശ്വൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കൊടുമൻ പോറ്റി എന്ന് തന്നെയാണ് ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മമ്മൂക്ക ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ് മമ്മൂക്കയ്ക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണല്ലേ സ്വാൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്തത് കേൾക്കാനായിട്ട് പോകുന്നത് ഒരു തകർപ്പൻ ഡയലോഗാണ് ഓഡിയോ ഇതാണ്
3: നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകയല്ലേ നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ലാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും
1: യെസ് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് മലയാള സിനിമയിലെ രണ്ട് താരരാജാക്കന്മാരൊന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് മാത്രമല്ല നമ്മുടെ ഈ ഒരു സിനിമയിൽ മമ്മൂക്ക അതിഥി വേഷത്തിലെത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഇതേതാണ് ഫിലിം എന്നതാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം സോ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909090 0474291909090 ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 നമുക്ക് എന്തായാലും രാജു മാണിക്യം എന്ന സിനിമയിലെ ഒരു കലക്കൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ

0: ഒപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജിയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ബിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 to 10 ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം, അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
2: പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand ന് സമീപം പുലമൺ കൊട്ടാരക്കര.
6: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്, സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
9: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
13: നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകലെന്റെ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്നാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും.
14: യെസ്, ഒരു കാലത്ത് നമ്മളെയൊക്കെ ഇളക്കും മറിച്ച മമ്മൂക്കയുടെ ഒരു ഡയലോഗായിരുന്നു നമ്മളിപ്പോ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതേത് സിനിമയിലെ ഡയലോഗാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ
15: ഹലോ
14: ഹലോ, റേഡിയോയുടെ വോളിയൂം ഒന്ന് കുറച്ചൊന്ന് കുറയ്ക്കാമോ? കുറച്ചു. ഇതാരാ സംസാരിക്കുന്നേ?
15: കൃഷ്ണേന്ദു.
14: എവിടെ നിന്നാ വിളിക്കുന്നേ? ഓക്കെ. ഇത്രയും ക്ലാസ്സിലോ പഠിക്കുന്നേ കൃഷ്ണേന്ദു? സെവൻത്തിലാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് ഒക്കെ? പി ടി എ മീറ്റിംഗ് ആയതുകൊണ്ട് ഉച്ച വരെ ഉണ്ടായിരുന്നു അല്ലേ? പി ടി എ മീറ്റിംഗിന് അമ്മ വന്നോ? അമ്മ വന്നിട്ട് ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞു?
15: നല്ല കൊച്ചാന്ന്.
14: നല്ല കൊച്ചാന്ന് പറഞ്ഞു അല്ലേ? മിടിക്കുട്ടിയാണപ്പോ. ഓക്കെ, ചായ ഒക്കെ കുടിച്ചോ? കുടിച്ചു. അപ്പൊ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? സിനിമ ഏതാണെന്ന് മനസ്സിലായോ? ആൻസർ പോന്നോട്ടെ.
15: നരസിംഹമാണോ?
14: ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. എന്നാൽ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഹലോ, പോയോ? മോഹൻലാൽ ആണോ? ആണോ? സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ. കണ്ടിട്ടുണ്ടോ? എന്തോ ഷോർട്സിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ലാലേട്ടനുള്ള സിനിമയാണോ? ലാലേട്ടൻ മാത്രമേ ഉള്ളോ? ഓക്കെ, രണ്ടുപേരും വന്നിട്ടുള്ള സിനിമയാണ്. അപ്പൊ നരസിംഹമാണ്. ലോക്ക് ചെയ്യട്ടെ എന്നാ? ഓക്കെ, അപ്പൊ ലോക്ക് ചെയ്യുവാണ്. കറക്റ്റ് ആയ ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ് കൃഷ്ണേന്ദു. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കൃഷ്ണേന്ദു ആണ്. കൃഷ്ണേന്ദു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറേ ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നരസിംഹം. വിശ്വം ചേട്ടൻ, ശശികല ചേച്ചി, ഭീമ, മഞ്ജു ചേച്ചി, ഉണ്ണി, അർച്ചന ചേച്ചി, അഭിഷിമ, നിബിൻ, ടിട്ടു, കാത്തു, വിനോദ് ചേട്ടൻ, മിന്നു, രതീഷ് ചേട്ടൻ, അദ്വൈത്, ആതിര, തങ്കമണി ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് നരസിംഹം എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. നമ്മുടെ ഷാജി കൈലാസ് രഞ്ജിത്ത് കോംപോയിൽ വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഇവരുടെ സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് പഞ്ച് ഡയലോഗ്സ് ഉള്ള ഒരു സിനിമയാണല്ലേ. നമ്മുടെ മലയാള സിനിമയിലെ രണ്ട് താര രാജാക്കന്മാർ ഒന്നിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമ്മൾക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അടുത്തത് കേൾപ്പിക്കാനായിട്ട് പോകുന്നത് ഒരു പാട്ടാണ്. അതേത് സിനിമയിലെ പാട്ടാണ് എന്നുള്ളത് ഗസ്സിയ. ഓക്കെ, ഓഡിയോ ഇതാണ്.

യെസ്, നവാഗതനായിട്ടുള്ള ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂക്കയുടെ ഒരു സിനിമയിലെ പാട്ടാണ്. ഇതേത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻസും ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമുക്ക് നരസിംഹം എന്ന സിനിമയിലെ ഒരു അട്ടിപ്പൊളി തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ AC ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നല്ല ആരോഗ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ശരീരത്തിൽ ആവശ്യത്തിന് രക്തം ഉണ്ടായിരിക്കുക എന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ പലരും നേരിടുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് അനീമിയ അഥവാ രക്തക്കുറവ്. അനീമിയ ഉണ്ടാക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും നമ്മളോട് അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു പ്രമുഖ കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റ് ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ് ആയ ഡോക്ടർ പ്രീതി സൂസൻ ഫിലിപ്പ്. കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RG സുൽത്താനയോടൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam.
1: ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ബി ഡി സിക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
7: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
8: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
9: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
10: ബോബു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
11: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
12: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
13: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
12: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, up to 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
12: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
13: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakkara, Adur Road, Kottarakkara.
4: Kettidam paniyan ningalkku endaan ithra tension?
5: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
4: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakkara Poolavadilulla phone.
5: JM Architects, Government Approved, ISO Certified Civil Engineers and Builders. Contact 944-771-7171.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 to 10 ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: 25 നമുക്ക് അടിച്ചാലോ? 100 ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
5: എന്ത് പറ്റി?
4: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലിനോ കാറുകൾ കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, ആറു ജംഗ്ഷൻ, അഞ്ചൽ.
6: You are listening to ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: 2010 പുറത്തിറങ്ങി നമ്മുടെ എല്ലാം മനസ്സിൽ ഇടം പിടിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ ദ സൂപ്പർ ഹിറ്റ് മൂവി ബെസ്റ്റ് ആക്ടർ ആണ് ഇന്നത്തെ ക്ലാബ് ബോർഡ്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജെ സുൽത്താന.
1: ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ നടനല്ലേ, സിനിമയിലെ വലിയ നടൻ.

0: ഒറ്റപ്പാലം എത്തിയോ?
1: എത്തിയൊന്നു, ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റോപ്പായി.
0: ഞാനിവിടെ ഇറങ്ങിക്കോളാം.
2: പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആയിരുന്ന മാർട്ടിൻ പ്രക്കാട്ട് ആദ്യമായി സംവിധാന കുപ്പായം അണിഞ്ഞ ചിത്രമാണിത്. ഒരു നവാഗത സംവിധായകന്റെ യാതൊരു പതർച്ചയും ഇല്ലാതെ വളരെ ഫ്രഷായ ഒരു മേക്കിംഗ് സ്റ്റൈലിലാണ് മാർട്ടിൻ പ്രക്കാട്ട് ഈ സിനിമ ഒരുക്കിയത്. ബിഗ് സ്ക്രീൻ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നൌഷാദ് ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ബിപിൻ ചന്ദ്രനും മാർട്ടിൻ പ്രക്കാട്ടും ചേർന്നാണ് ഈ ചിത്രത്തിന് വേണ്ടി തൂലിക ചലിപ്പിച്ചത്.
3: സാറേ, സാറിനെ കാണാൻ ഒരു മോഹൻലാൽ വന്നിരിക്കുന്നു.
4: മോഹൻലാലോ? ആരാ?
0: സാർ, ഞാൻ മോഹൻ. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്ന.
4: കേറിയിരിക്കൂ.
0: വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോ?
4: ഇരുന്ന് സംസാരിക്കൂ. എന്താ കാര്യം?
0: അത് ഞാൻ സാറിന്റെ അടുത്ത പടത്തിലൊരു വേഷം.
4: ഞാൻ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാമ്പസ് സിനിമയാണ്.
0: അതിലെന്തെങ്കിലും ഒരു വേഷം?
4: അതിലിപ്പോ നിങ്ങൾക്ക് പറ്റിയ വേഷം അത് ഈ പ്രായത്തില്?
0: പ്രായം ഒരു പ്രശ്നമാണ് സാർ.
4: പ്രശ്നമല്ലേ?
0: 40-ാമത്തെ വയസ്സല്ലേ സാർ സത്യൻ മാസ്റ്റർ ആത്മസഖിയിൽ അഭിനയിക്കാൻ വരുന്നത്. പിന്നെ ജയൻ,
4: പ്രായത്തിന് പറ്റിയ വേഷം കൂടി വേണ്ടേ? ഏതായാലും കോളേജ് കുമാരനായിട്ട് പറ്റില്ലല്ലോ.
2: അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയോടൊപ്പം മലയാള സിനിമയിലെ അഭിനയ കുലപതികളായ നെടുമുടി വേണു, ലാൽ, സലീം കുമാർ അണിനിരക്കുന്നുണ്ട്. ശ്രുതി രാമകൃഷ്ണനാണ് ചിത്രത്തിലെ നായിക. KPSC ലളിത, ശ്രീനിവാസൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. ഈ സിനിമയുടെ കഥ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, കൃഷ്ണപുരം എന്ന നാട്ടിലെ ഒരു UP സ്കൂൾ അധ്യാപകനായ മോഹന് സിനിമയിൽ അഭിനയിക്കുക എന്നത് ജീവിതാഭിലാഷമാണ്. ഒരു സിനിമയിൽ അധോലോക നായകന്റെ വേഷം കിട്ടാൻ വേണ്ടി ഗുണ്ടകളുടെ ജീവിത രീതികൾ നേരിട്ട് പഠിക്കുന്നതിനായി കൊച്ചിയിലെ ഒരു യഥാർത്ഥ ഗുണ്ടാ സംഘത്തിന്റെ കൂടെ അയാൾ ചെന്നപ്പെടുന്നതും തുടർന്നുണ്ടാകുന്ന രസകരവും എന്നാൽ ഉദ്യോഗജനകവുമായ സംഭവ വികാസങ്ങളാണ് ഈ ചിത്രം പറയുന്നത്.
5: പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല.
0: അതൊക്കെ എനിക്കറിയാം സാർ. A4 ആക്ടിംഗ്, C4 കോൺസെൻട്രേഷൻ, T4 ടൈമിംഗ്, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്.
5: വായനയും കൊള്ളാം, പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം, അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം.
0: അതുണ്ട് സാർ.
5: ഇതൊക്കെ ഉണ്ടെങ്കിലും ഇച്ഛാശക്തിയോട് വേണം. മോഹൻ നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും.
2: 2010 ഡിസംബറിൽ തിയേറ്ററുകളിൽ എത്തിയ ഈ ചിത്രം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരേപോലെ ഈ സിനിമയെ നെഞ്ചിലേറ്റി. മമ്മൂട്ടി എന്ന വലിയ നടന്റെ സൂപ്പർ സ്റ്റാർ ഇമേജുകൾക്കപ്പുറം സിനിമയെ മോഹിക്കുന്ന ഒരു പാവം അധ്യാപകനായുള്ള മാറ്റം പ്രേക്ഷകർ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്.

0: ഒപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Blackboard.
1: ബെസ്റ്റ് ആക്ടർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, സിനിമ തുടങ്ങുന്നത് കൃഷ്ണപുരം എന്ന ഗ്രാമത്തിൽ നിന്നാണ്. അവിടുത്തെ ഒരു സ്കൂളിലെ അധ്യാപകനാണ് മോഹൻ. ഭാര്യ സാവിത്രിയും ഒരു മകനും അടങ്ങുന്ന സന്തുഷ്ടമായിട്ടുള്ള ഫാമിലി. മോഹൻ മാഷിന് ഒരൊറ്റ വലിയ ആഗ്രഹമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം. അതിനായി അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളില്ല. നാടകങ്ങളിൽ അഭിനയിച്ചും സിനിമക്കാരുടെ പുറകെ നടന്നും ഓഡീഷനുകളിൽ പങ്കെടുത്തും അദ്ദേഹം തന്റെ ആഗ്രഹത്തിന് പുറകെ സഞ്ചരിക്കുകയാണ്.
2: അമലിന്റെ അച്ഛനാണല്ലേ?
3: അതെ മാഷേ, മാഷിനെ പോലെ ഒരു വലിയ നടനാകണമെന്നൊക്കെ ഓ പറയുന്നത്. ഒരു സിനിമ നടനാകുക എന്നൊക്കെ പറഞ്ഞ നമ്മൾ കൂട്ടി കൂടുവോ മാഷേ?
2: ഒരാൾ നടനാകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതായിരിക്കും.
4: നടന്മാര് രണ്ട് കമ്പ്യൂട്ടർ കൂടി വാങ്ങാൻ പറയാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. അഭിനയക്കളരി, തേങ്ങാക്കൊല.
2: എന്താ മാഷേ രാവിലെ തന്നെ തേങ്ങാടം കൊലയുടെ കാര്യം പറഞ്ഞ?
4: അല്ല, കല പുഴുങ്ങി തിന്ന വയറുനിറയില്ല എന്ന് പറയായിരുന്നു.
2: എന്നാ മാഷെ മൂന്നാല് കമ്പ്യൂട്ടർ പുഴുങ്ങി തിന്നെ വയറുനിറട്ടെ.
5: മാഷേ, ഈ അവധിക്ക് പോലും ഞങ്ങളെ വീട്ടിലിരുത്താത്തത് കഷ്ടമാണ് കേട്ടോ.
4: വിഷുവിന് പോലും വീട്ടിലിരിക്കാത്ത ആളോട് തന്നെ വേണം ടീച്ചർ ഇത് പറയാൻ.
6: അത് പിന്നെ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലേ സംവിധായകർ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പൊ ചെന്നാലല്ലേ അവരെ കാണാൻ പറ്റൂ.
7: എന്നാലും പിള്ളേർ കൂടി ഈ അഭിനയഭ്രാന്ത് പിടിപ്പിക്കണോ മാഷേ?
1: പലപ്പോഴും ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടെങ്കിലും ഭാര്യ സാവിത്രി പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. അങ്ങനെയിരിക്കെ പ്രശസ്ത സംവിധായകനായിട്ടുള്ള ശ്രീകുമാർ തന്റെ പുതിയ സിനിമയിലേക്ക് പുതുമുഖങ്ങളെ തേടുന്നു എന്നറിയുകയും മോഹൻ അദ്ദേഹത്തെ പോയി കാണുകയും ചെയ്യുന്നു. എന്നാൽ മോഹന്റെ രൂപവും ഭാവവും ഒരു പാവം അധ്യാപകന്റേതാണെന്നും തന്റെ സിനിമയിലെ പരുക്കനായ വില്ലൻ കഥാപാത്രത്തിന് അത് ഒട്ടും അനുയോജ്യമല്ലെന്നും സംവിധായകൻ പറയുകയാണ്. ഇത് മോഹനെ വല്ലാതെ നിരാശനാക്കുന്നു. എന്നാൽ അവിടെ നിന്നും അയാൾ ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ്. ഒരു ഗുണ്ടയുടെ ജീവിതം നേരിട്ട് കണ്ടുപഠിക്കാൻ തന്നെ അയാൾ തീരുമാനിക്കുന്നു. അതിനായി അയാൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വണ്ടി കയറുന്നു. അവിടെ വെച്ച് അയാൾ കൊച്ചിയിലെ പ്രശസ്തമായ ഒരു ഗുണ്ടാ സംഘത്തെ കണ്ടുമുട്ടുകയാണ്. വണ്ടിപ്പേട്ട ഷാജി, ഡെൻവർ ആശാൻ, വടിവാൻ പ്രാഞ്ചിയേട്ടൻ, പൊട്ടാസ് എന്നിവരടങ്ങുന്നതാണ് ആ ഗ്യാങ്. താൻ ഒരു കൊടും ക്രിമിനൽ ആണെന്ന് അവരെ വിശ്വസിപ്പിച്ച് മോഹൻ അവരുടെ കൂടെ കൂടുകയാണ്.
8: താങ്കളൊരു മാഷാണെന്നല്ലേ പറഞ്ഞത്? കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു അധ്യാപികയും അവരുടെ ക്ലാസ്സിലെ കുട്ടികളും മാത്രമുള്ള ഒരു സീനാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിൽ ഏത് റോള് ഞാൻ നിങ്ങൾക്ക് തരും? അധ്യാപികയുടേതോ അതോ കുട്ടികളുടെയോ?
2: സാർ, എന്റെ ഭാര്യയും മോനും ഞാൻ അഭിനയിക്കുന്നത് കാണാൻ വന്നിട്ടുണ്ട്. റോള് കിട്ടില്ലേ മാനം പോകും സാർ.
8: താങ്കളുടെ മാനം കാക്കാൻ വേണ്ടി ഞാൻ ഇല്ലാത്ത കഥാപാത്രത്തെ ഉണ്ടാക്കണോ?
2: സാർ, ഞാൻ ആ ബ്രഹ്മാത്യ ഒന്നും പറഞ്ഞിരുന്നില്ലേ സാർ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം സാർ.
8: നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. Please.

0: യഥാർത്ഥത്തിൽ പാവമായ മോഹൻ അവരുടെ മുന്നിൽ വലിയൊരു അധോലോക നായകനായി അഭിനയിക്കുകയാണ്. ഗുണ്ടകളോടൊപ്പം കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന തമാശകൾ സിനിമയെ വളരെ രസകരമാക്കുന്നുണ്ട്. എന്നാൽ കഥ അവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഗുണ്ടകൾക്കിടയിൽ ഉണ്ടായ ഒരു വലിയ പ്രശ്നത്തിൽ മോഹൻ അവിചാരിതമായി ഇടപെടേണ്ടി വരികയാണ്. പതിയെ ആ ഗുണ്ടകൾക്ക് മനസ്സിലാകുന്നു, മോഹൻ ഒരു ക്രിമിനൽ അല്ല, മറിച്ച് തങ്ങളെ വിട്ടികളാക്കാൻ വന്ന ഒരു നാട്ടൻ പുറത്തുകാരനാണെന്ന്. അവർക്ക് മോഹനോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. എന്നാൽ പിന്നീട് മോഹന് സിനിമയോടുള്ള അടങ്ങാത്ത ആഗ്രഹവും ആത്മാർത്ഥതയും മനസ്സിലാക്കുന്ന ആ ഗുണ്ടാസംഘം അയാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂട്ടു നിൽക്കുകയാണ്.
1: സിനിമാക്കാർക്കെന്താ കഷ്ടപ്പാടില്ലെന്നാണോ? നമ്മുടെ ഹെർസോഗ് അഗ്യുര എന്ന പടത്തിൽ അഭിനയിപ്പിക്കാൻ ക്ലോസ്കിൻസ്കി എന്ന നടനെ ഒരു വർഷത്തോളം കൊടും കാട്ടിൽ ആദിവാസികളോട് താമസിപ്പിക്കാൻ വിട്ടത്.
2: അത്
1: എന്തിന്? ദേ ചെക്കനെ കണ്ടില്ലേ,
3: വിവേക് ഒബ്റോ.
4: രാം ഗോപാൽ വർമ്മ സാറിന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു ചെല്ലുമ്പോ മുട്ട പുഴുങ്ങി പോലത്തെ മുഖമായിരുന്നു അവന്റേത്. ഒരു മരി വെളുത്ത് പൊടു താപ്പിളുപ്പരി.
3: വർമ്മ സാർ പറഞ്ഞത് പറ്റില്ല, ഇതൊരു ഗുണ്ടാപ്പടാണെന്ന്.
4: എന്നിട്ടോ ചെക്കൻ ആരോടും മിണ്ടാതെ അന്തേരിയിലെ ഒരു ഗുണ്ടാ കൊള്ളയിൽ പോയിട്ട് അങ്ങോട്ട് താമസിച്ചു.
3: ഗുണ്ടകളുടെ ഇരിപ്പും കെട്ടപ്പും നട്ടപ്പൊക്കെ അങ്ങോട്ട് പഠിച്ച് വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിവാളിച്ച് നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് തിരിച്ചു നിന്നു. ഓഫീസിലെ വാതിൽ ചവിട്ടി തുറന്ന് മേശപ്പുറത്ത് ചാടിക്കയറി വർമ്മ സാറിന്റെ നെറുകം തലയിലേക്ക് തോക്കും ചുട്ടിട്ട് നാലഞ്ച് ഡയലോഗ പൊട്ടപ്പൊട്ടേ പൊട്ടപ്പൊട്ടേ എന്ന് വർമ്മ സാർ കോരി തരിച്ചു പോയിട്ട് പറഞ്ഞു, നീ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോ.
0: സിനിമയുടെ അവസാനം എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളെ മറികടന്ന് മോഹൻ എന്ന അധ്യാപകൻ താൻ ആഗ്രഹിച്ചതുപോലെ സിനിമയിൽ അഭിനയിക്കുകയും ആ വർഷത്തെ ബെസ്റ്റ് ആക്ടർ പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്യുന്നു. സ്വന്തം കുടുംബത്തിന്റെയും തന്നെ സഹായിച്ച ആ കൊച്ചിയിലെ ചെങ്ങാതിമാരുടെയും മുന്നിൽ വെച്ച് അയാൾ ആ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ സിനിമ എന്ന സ്വപ്നം കാണുന്ന ഏതൊരു മനുഷ്യന്റെയും കണ്ണുകൾ നിറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് സംവിധായകൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. He's waking, he's walking, he's knowing, he's growing, he's moving, he's slowing, he's gonna do the showing.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ദേശീയപാതാ നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ എത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാപാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേസ് അന്വേഷിക്കും. തമിഴ്നാട്ടിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. അപകട കാരണം ഹൈവേ അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും വീഴ്ച തുടങ്ങിയ കാര്യങ്ങളാവും അന്വേഷണ പരിധിയിൽ ഉള്ളത്. തൃശൂർ കുന്നംകുളത്ത് 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. അർത്താറ്റ് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. എടക്കഴിയൂർ സ്വദേശികളായ ദമ്പതികളും 3 വയസ്സുള്ള മകനുമാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും LPG ഇറക്കുമതിയിലുണ്ടായ സമ്മർദ്ദവും കണക്കിലെടുത്താണ് ഈ വർഷം മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
1: സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുവാനും ഉച്ചവെയിലിലെ അസംബ്ലികൾ ഒഴിവാക്കുവാനും അധികൃതർ ശ്രദ്ധിക്കണം. കാട്ടുതീ, മാർക്കറ്റുകളിലെ തീപിടുത്തം എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും വളർത്തുമൃഗങ്ങൾക്ക് തണലും ജലലഭ്യതയും ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ASI സജിത സലീമിന് സസ്പെൻഷൻ. യുവമോർച്ചയുടെ പരാതിയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി മുൻ MLA ജോസ് കുറ്റിയാനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലിലും ലഭ്യമാണ്.
0: തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചു നീക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് രണ്ട് മരണം. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. പ്രായമായ വൈദികരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്നു വീണത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ നടന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേളയിൽ 175 പേരെ ഷോർട്ട്ലിസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സഹകരണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത 300 പരം അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകളിലേക്കാണ് കണ്ണൂർ ആർ ഐ സെന്ററിന്റെ നേതൃത്വത്തിൽ മേള നടത്തിയത്. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം എൽ എ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഐ ടി ഐ പാസ്സായവരെ എല്ലാ വിധത്തിലും വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് അപ്രന്റീസ്ഷിപ്പ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എം എൽ എ പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന പിണറായി ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്, കണ്ണൂർ മൈനർ ഇറിഗേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഉപഹാര വിതരണവും എം എൽ എ നിർവഹിച്ചു.
0: 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഈ മാസം 10 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ശക്തമായ നിലയിൽ. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിൽ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി എല്ലാവരും പുറത്തായി. ആലപ്പുഴയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളവും 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെ കൊല്ലം നീണ്ടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ജീസസ് എന്ന വള്ളം എഞ്ചിൻ തകരാർ മൂലം കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ന് പുലർച്ചെയാണ് വിവരം ലഭിച്ചത്. ഹിന്ദി ദ്വൈവാര ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14 തീയതി മുതൽ 28 തീയതി വരെ കേരള ഹിന്ദി പ്രചാര സഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഉപന്യാസ രചന, പ്രസംഗം, സിനിമാ ഗാനാലാപനം എന്നീ മത്സരങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ 0471-2321-378 എന്നീ നമ്പറിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മോഡൽ ഡിസ്ട്രിക്റ്റുകളിലൊന്നായി തിരഞ്ഞെടുത്തതിന്റെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദ്വീപുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ പരിസ്ഥിതി സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കമ്മീഷൻ അദാലത്ത് ബുധനാഴ്ച രാവിലെ എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന ഏത് വിഷയവും അദാലത്തിൽ ഉന്നയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലാഭം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: Clapboard.
1: മമ്മൂട്ടി എന്ന മഹാ നടൻ തന്റെ സൂപ്പർ സ്റ്റാർ പരിവേഷങ്ങളെല്ലാം അഴിച്ചുവെച്ച് മോഹൻ എന്ന പച്ചയായ മനുഷ്യനായി ഒരു സിനിമാ മോഹിയായി ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഗുണ്ടകളുടെ മുന്നിൽ തന്റെ ഭയം മറച്ചുവെച്ച് ഗാംഭീര്യം നടിക്കുന്ന രംഗങ്ങളിലെ മമ്മൂട്ടിയുടെ കോമഡി ടൈമിംഗ് അപാരം തന്നെയാണ്.
2: ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ടാ, ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ് ബോംബെ.

0: അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് വടിവാൾ പ്രാഞ്ചിയേട്ടനുമായി വന്ന സലീം കുമാറിന്റെ പ്രകടനമാണ്. ഇന്ന് മലയാളികൾ ഉപയോഗിക്കുന്ന ഒരുപാട് ട്രോൾ മീമുകൾക്കും തമാശകൾക്കും സലീം കുമാറിന്റെ ഈ കഥാപാത്രം കാരണമായിട്ടുണ്ട്. ലാലിന്റെ വണ്ടിപ്പേട്ട ഷാജിയും നെടുമുടി വേണുവിന്റെ ഡെൻവർ ആശാനും വിനായകന്റെ പൊട്ടാസും സിനിമയ്ക്ക് വലിയൊരു കരുത്തായി മാറിയിട്ടുണ്ട്.
1: പിന്നെ നീ ആ പെണ്ണിന്റെ പുറകെ നടക്കുവോ?
2: ഇല്ല.
1: മുമ്പിൽ നടക്കുവോ?
2: ഇല്ല.
1: അപ്പൊ ഇങ്ങനെയൊക്കെ കരാൻ നിനക്ക് അറിയാതെ
3: നിങ്ങൾ കൂട്ടുകാരികളെ വേണ്ട ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്.
0: ബെസ്റ്റ് ആക്ടർ എന്ന ഈ സിനിമയുടെ അണിയറയിലേക്ക് വരികയാണെങ്കിൽ അജയൻ വിൻസെന്റ് ആണ് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. കൊച്ചിയുടെ ഇരുണ്ട ഇടനാഴികളും നാട്ടിൻപുറത്തിന്റെ ഭംഗിയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ഒപ്പിയെടുത്തിട്ടുണ്ട്. ഡോൺ മാക്സിന്റെ എഡിറ്റിംഗ് സിനിമയുടെ വേഗത നിലനിർത്താൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇനി ഈ സിനിമയുടെ സംഗീതത്തിലേക്ക് വരികയാണെങ്കിൽ ബിജിബാലാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ശങ്കർ മഹാദേവൻ പാടിയ സ്വപ്നം ഒരു ചാക്ക് എന്ന ഗാനം സിനിമാ മോഹികളുടെ ഒരു ദേശീയ ഗാനം പോലെയാണ് അന്ന് മാറിയിരുന്നത്.
4: സാറിന് ഓർമ്മയുണ്ടോ? എന്റെ പേര് മോഹൻ എന്നാണ്.

0: ഇമോഷണൽ രംഗങ്ങളെയും കോമഡി രംഗങ്ങളെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്തു. സാമ്പത്തിക വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 3.5 കോടി രൂപ മുതൽ 4 കോടി രൂപയ്ക്ക് താഴെ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം മികച്ച പ്രൊമോഷനിലൂടെയും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും തിയേറ്ററുകളിൽ നിന്ന് വലിയൊരു തുക കളക്ഷൻ നേടിയിട്ടുണ്ട്. ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായി മാറുകയും ചെയ്തു. ചുരുക്കി പറയുകയാണെങ്കിൽ ബെസ്റ്റ് ആക്ടർ ഒരു സിനിമ മാത്രമല്ല, ഒരു വലിയ സ്വപ്നത്തിന് പുറകെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കുമുള്ള ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ, അതിനായി ശ്രമിച്ചാൽ ലോകത്ത് ഏത് സ്വപ്നവും നേടിയെടുക്കാൻ സാധിക്കും എന്ന് ഈ ചിത്രം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്.
1: ഇതിനേക്കാളും വലിയൊരു സമ്മാനം വാങ്ങണമെന്ന് ആഗ്രഹിച്ച ആളാ ഞാൻ. ചെറുപ്പം മുതലേ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ച ആളാ ഞാൻ. ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം പോയി. ഞാൻ ഇങ്ങനെയൊക്കെ ആയി കാണണമെന്ന് ആഗ്രഹിച്ചാരും ഇപ്പൊ എന്റെ കൂടെ ഇല്ല. ഇപ്പൊ എന്റെ മോന്റെ മെച്ചത്തിലാ ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ സ്വപ്നങ്ങളൊക്കെ ഇവനെ കൂടെ ഞാൻ നേടിയെടുക്കുക, അതിന്റെ തുടക്കമാ ഇവിടെ കിട്ടിയ അംഗീകാരം.
0: അപ്പൊ ഇതാ ഇന്നത്തെ സിനിമാ വിശേഷം, ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു സിനിമാ വിശേഷവുമായി കാണാം അടുത്ത ക്ലാബ് ബോർഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 to 10 ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയിക്കുന്നവരോടും വിവാഹം കഴിക്കുന്നവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, കുറച്ചു കാലം കഴിയുമ്പോൾ ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് വെറുമൊരു ശീലമായി മാറും. പിന്നീട് അതിൽ ഒരു ഫീലും ഉണ്ടാവില്ല. സ്നേഹം ഒരിക്കലും വെറുമൊരു ദിനചര്യയാകാൻ പാടില്ല. അവർക്കൊരു സങ്കടം വരുമ്പോൾ ചേർത്ത് പിടിക്കാനും അവർ പറയുന്നത് കേൾക്കാനും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുമുള്ള ആ ഒരു മനസ്സാണ് യഥാർത്ഥ സ്നേഹം. ആ ഒരു ഫീല് നിങ്ങളുടെ പാർട്ട്ണർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ സമ്മാനങ്ങൾ കൊടുത്താലും ആ സ്നേഹം അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. സ്നേഹം ഹൃദയത്തിലാണ് ഫീൽ ചെയ്യേണ്ടത്, അല്ലാതെ വാക്കിൽ മാത്രമല്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾ.

വന്നത് നമുക്ക് പരിചയമുള്ളവർക്ക് മാത്രം കൊടുക്കാനുള്ള ഒന്നല്ല. വഴിയിൽ വെച്ച് നമ്മൾ കാണുന്ന ഒരു അപരിചിതനോട് നമ്മൾ കാണിക്കുന്ന ചെറിയൊരു പുഞ്ചിരി, അത് അവരുടെ ഹൃദയത്തെ ഒരുപക്ഷെ വല്ലാതെ സ്പർശിച്ചേക്കാം. അവർ ചിലപ്പോൾ വലിയൊരു സങ്കടത്തിൽ കൂടി കടന്നു പോകുന്ന സമയമായിരിക്കും അത്. നമ്മുടെ ആത്മാർത്ഥമായ ഒരു വാക്കോ ഒരു ചിരിയോ മതി അവരുടെ ഒരു ദിവസം കംപ്ലീറ്റ്ലി മാറ്റാൻ. അവിടെയും സ്നേഹം അവരുടെ ഹൃദയത്തിലാണ് തൊടുന്നത്. വെറുതെ കാണിക്കുന്ന ഒരു സഹതാപത്തിന് ആരുടെയും ഉള്ളിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. ആത്മാർത്ഥത ഉണ്ടെങ്കിലേ അത് സ്നേഹമാകും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധയിലൂടെ ആശ്രയ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരുപാട് സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചിട്ട് അത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്താണ് കാര്യമില്ല. ഒരിക്കലും വായിക്കപ്പെടാത്ത ഒരു കത്ത് പോലെ ആകരുത് നമ്മുടെയൊക്കെ സ്നേഹം. അത് തുറന്നു പറയുക, പ്രകടിപ്പിക്കുക, അവരുടെ ഹൃദയത്തെ തൊടുക. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എനിക്കൊരുപാട് പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നതിലെ ആ ഒരു മാജിക് എല്ലാവരും അനുഭവിച്ചു തന്നെ അറിയണം. സ്നേഹം അത് തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് മാത്രം ഉള്ളതാണ്. അപ്പോൾ ഉള്ളിൽ നിറയെ യഥാർത്ഥ സ്നേഹവുമായി കേൾക്കാം മറ്റൊരു മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ദിന തങ്കരുടെ വിധോദരകൃതി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.

എളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും ലളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവിലിളമി